മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

കൊല്ലവർഷം 1201 ആണ്. മേടം 29, 2026 മെയ് 12 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. കാണുന്നതിനെയെല്ലാം കണ്ണടച്ച് അനുകരിക്കുന്നതിന് മുൻപ് കണ്ട കാഴ്ചകളുടെ കൃത്യത പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാണേണ്ടത് കണ്ണ്

കൊണ്ട് മാത്രം ആവരുത്, മനസ്സുകൊണ്ട് കൂടിയാകണം. മനസ്സിന് കാണാൻ കഴിയാത്തതൊന്നും നമ്മുടെ കണ്ണിന് ഗ്രഹിക്കാൻ കഴിയില്ല. അപഗ്രഥനമില്ലാത്ത അറിവുകൾ ഒരിക്കലും പൂർണ്ണമാകില്ല. കാഴ്ചകൾ എപ്പോഴും സത്യമുള്ളതായി തീരട്ടെ. ഏവർക്കും ശുഭദിന ആശംസകൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇതോടുകൂടി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 12. പോത്തന്നൂർ മദ്രാസ് തീവണ്ടിപ്പാത തുടങ്ങിയതും കുഷ്ഠരോഗ പ്രതിരോധത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഇന്ത്യ വികസിപ്പിച്ചതും വിജയലക്ഷ്മി പണ്ഡിത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ വനിതാ അംബാസിഡറായതുമൊക്കെ ഒരു മെയ് 12-നായിരുന്നു. മെയ് 12-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് മെയ് 12.

ആധുനിക നഴ്സിന്റെ സ്ഥാപകയായ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് ഇന്ന്. ഈ ദിനത്തെ നഴ്സുമാർ സമൂഹത്തിന് ചെയ്യുന്ന വിലയേറിയ സേവനങ്ങളെ ഓർമ്മിക്കുന്നതിനായി ലോകം ആചരിച്ചു വരുന്നു. ആയിരത്തി 1820 മെയ് 12 ആയിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗൽ ജനിച്ചത്.

റഷ്യയും ചെച്ചനിയും സമാധാന കരാറിൽ ഒപ്പുവെച്ചത് 1997 May 12 പോത്തന്നൂർ മദ്രാസ് തീവണ്ടി പാത തുടങ്ങിയത് 1862 May ഇന്നേ ദിവസമായിരുന്നു. ശുചീന്ദ്രൻ സത്യാഗ്രഹം ലക്ഷ്യപ്രാപ്തിയിലെത്തിയത് 1926 May 12 ശുചീന്ദ്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാതകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു ഇത്. കുഷ്ഠരോഗ പ്രതിരോധത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഇന്ത്യ വികസിപ്പിച്ച് പുറത്തിറക്കിയത് 1999 May 12 ലെപ്രോവാക്സ് എന്ന് ഇത് അറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് മാസിക ക്രിക്സോൺ പുറത്തിറങ്ങിയത് 2019 May 12 ഇന്ന് ദേശീയ ആശുപത്രി ദിനം. മെഡിക്കൽ പരിശോധനകളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഉറപ്പിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
2: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച UAE-യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2nd തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. NDA 3rd തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRC നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5th തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, KM മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ P. വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ്, കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സെഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട എൽ പി ജിയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6:00 പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1:00 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:00 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7:00 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക്

0: മരം വീണു. മൂന്ന് വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് അഞ്ചിടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം ഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round-the-clock helplines to provide timely assistance to Indian nationals.
0: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ

0: അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് യെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിൻഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം July 1 മുതൽ July 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി June 16 മുതൽ June 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3ാം സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
2: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ BBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രി

0: ന്യായാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് ബി ബി ജി റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. എൻ ഡി എ അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3ാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: ठंडे पानी से नहाना चाहिए, हो ठंडे ठंडे पानी से नहा

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം.
0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
4: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
4: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
4: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
4: ദ റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ, പാട്ട് പാടാനൊക്കെ പല അവസരങ്ങളും കിട്ടിയിരുന്നു. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി, തെറ്റിപ്പോയാലോ, രാഗവും ശ്രുതിയും താളവുമെല്ലാം പിഴച്ചാലോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സുകളിൽ ഹൈസ്കൂളിലും മറ്റും പഠിക്കുമ്പോൾ പ്രസംഗിക്കുവാൻ ധാരാളം അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോഴും ഒഴിഞ്ഞു മാറി, എന്നെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ, എനിക്കിതൊന്നും ശരിയാവില്ല. അപ്പോഴും ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു, സഭാകമ്പം എങ്ങാനും ഉണ്ടായാൽ, തെറ്റുവരുത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ കളിയാക്കിയാലോ. കോളേജിലെത്തിയപ്പോഴും +2 degree തലത്തിലെല്ലാം നൈസർഗികമായ സാഹിത്യ വാസനകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ തേടി വന്നിരുന്നു. കഥയും കവിതകളും എഴുതിയിരുന്നു, പക്ഷെ ആരെയും കാണിക്കാതെ സ്വയം വായിച്ച ശേഷം കീറിക്കളഞ്ഞു. മറ്റുള്ളവരെ കാണിച്ചാൽ, അവർ വായിക്കാനിടയായാൽ, കുറ്റമല്ലതും കണ്ടുപിടിച്ചാൽ ആലോചിക്കാനേ വയ്യ, ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാം. ഇതായിരുന്നു നിലപാട്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ എത്ര അവസരങ്ങളാണ് നാം കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള നൈസർഗിക വാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്, നമ്മുടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതിന് എല്ലാമുള്ള എത്രയോ അവസരങ്ങൾ നാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന തെറ്റായ ധാരണയുടെ പുറത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന

ഏതാണ്ട് എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി കഥകൾ ഓർത്തെടുക്കാനുണ്ടാകും. അന്ന് നാം മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നവരെല്ലാം ഇന്നെവിടെ പോയി? അവരൊക്കെ എവിടെയെന്ന് പോലും നിശ്ചയമില്ല. ജീവിതയാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ വെച്ച് അവരവരുടെ സ്റ്റേഷനുകൾ എത്തിയപ്പോൾ അവരിറങ്ങിപ്പോയി. അവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് കരുതി നാം ഉറങ്ങാതെ കിടന്ന പല രാത്രികളിലും അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു. നമ്മൾ ഒരു റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളാണെന്നും അവരെല്ലാം ജഡ്ജിമാരാണെന്നും നമ്മുടെ പ്രവൃത്തികൾ നോക്കി വിലയിരുത്തുക, കുറ്റം പറയുക, വിമർശിക്കുക, മാർക്കിടുക ഇതെല്ലാമാണ് അവരുടെ ജോലിയെന്നും നമ്മൾ കരുതി. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? അവരുടെ ജോലി ഇതൊന്നും ആയിരുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ നോക്കിയിരുന്ന് വിധി എഴുതാനുള്ള സമയവും സൗകര്യവും അവർക്കില്ലായിരുന്നു. ഉണ്ടെന്നവർ പറഞ്ഞിട്ടുമില്ല. നാം അങ്ങനെ കരുതിയതിൽ അവർക്ക് ഉത്തരവാദിത്വവുമില്ല. അഥവാ ഏതെങ്കിലും ചിലർ ഏതെങ്കിലും അവസരത്തിൽ കളിയാക്കുമായിരുന്നു എന്നിരിക്കട്ടെ, അതപ്പോൾ അവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു. അതിനൊരു നേരം പോക്കിലും കവിഞ്ഞ പ്രാധാന്യം ആരും നൽകുമായിരുന്നില്ല. നാം നമ്മുടെ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു വയ്ക്കോട്ടെ എന്ന് നാം സ്വയം കരുതിയിരുന്നെങ്കിൽ ഇന്ന് നാം പല ഉയർന്ന സ്ഥലങ്ങളിലും ചെന്നെത്തിയേനെ. ഇത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കേണ്ടത് വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് പ്രതിബന്ധമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും തുടങ്ങിയ ചിന്തകൾ. നമുക്കൊരു ഗാനം കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചു വന്നാലോ. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1991. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മഹാനായ സംവിധായകൻ പി പത്മരാജൻ്റെ അവസാനത്തെ ചിത്രമായിരുന്നു അത്. ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയതും പത്മരാജൻ തന്നെ. നിതീഷ് ഭരദ്വാജ്, സുപർണ ആനന്ദ്, എം ജി സോമൻ, ബിന്ദുജ മേനോൻ, തെസ്നി ഖാൻ, ഫിലോമിന, കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് ആ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം പകർന്നത് ജോൺസൺ മാഷ്, ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്ര. പാലപ്പൂവേ എന്ന മനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പല പ്രാവശ്യം വീണിട്ടാണ് നാം നടക്കാൻ പഠിച്ചത്. സൈക്കിൾ ശരിയായി ചവിട്ടാൻ പഠിക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം വീണിരിക്കുന്നു. വീണപ്പോൾ ആരെങ്കിലും കളിയാക്കി ചിരിച്ചെന്നിരിക്കും. അതുകൊണ്ട് സൈക്കിൾ പഠിത്തം തന്നെ നിർത്തിയാലോ? മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക? നമ്മുടെ കാര്യങ്ങൾ നന്നായാലും മോശമായാലും നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. കണ്ടു നിൽക്കുന്നവർക്കല്ല. മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഏറ്റവും കഴിവുള്ളവർ നിലനിൽക്കും, അല്ലാത്തവർ പിന്തള്ളപ്പെടും. നമ്മുടെ കഴിവിൽ സ്വയം വിശ്വാസമില്ലാതെ മാറി നിന്നാൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവർ നമ്മെ പിന്തള്ളി ജീവിതമാകുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ നമ്മേക്കാൾ മുന്നിലെത്തും. ഈ സാഹചര്യത്തിൽ നാം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ഈ മത്സരത്തിൽ നാം പിന്തള്ളപ്പെടാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് തന്നെ. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള തടസ്സങ്ങളെ തട്ടി നീക്കുക എന്നതുതന്നെയാണ്. അതിനേറ്റവും ആവശ്യമായുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും മുക്തരാകുക എന്നതും. ആരും അന്യരല്ല, എല്ലാവരും ഒന്നാണ്. അവർ നമുക്കും നാം അവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എന്ത് പറയുന്നതിനും കാണിക്കുന്നതിനും നമുക്ക് യാതൊരു വിഷമവുമില്ല. മറ്റുള്ളവരും അതുപോലെ തന്നെ ഉള്ളൂ എന്ന് കരുതുക. മനസ്സിൽ ഉറപ്പിക്കുക, അവർ മറ്റെന്തോ ആണ്. ഒന്നുകിൽ നമ്മളെക്കാൾ കൂടിയവരാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞവരാണ്. അവരും നമ്മളും തമ്മിൽ അന്തരമുണ്ട് എന്ന തെറ്റായ ചിന്തയാണ് മനസ്സിൽ നിന്നും മാറ്റേണ്ടത്. അതിനുള്ള വിശാല മനസ്കതയും കാഴ്ചപ്പാടിൽ വ്യക്തതയും ദൃഢതയും നമ്മിലുണ്ടാകണം. നമുക്ക് കേൾക്കാൻ പോകുന്ന ഇന്നത്തെ രണ്ടാമത്തെ ഗാനം ഇലഞ്ഞി പൂമണം ഒഴുകി വരും. 1976 പുറത്തിറങ്ങിയ അയൽക്കാരി എന്ന ചിത്രത്തിലാണ് ഈ ഗാനമുള്ളത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്. അയൽക്കാരി എന്ന ചിത്രത്തിന്റെ കഥ രചിച്ചത് ഷെറീഫായിരുന്നു. സംവിധാനം നിർവഹിച്ചത് IV ശശിയും. ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ വിൻസെന്റ്, MG സോമൻ, റാണി ചന്ദ്ര, അടൂർ ഭാസി, ജയഭാരതി, ബഹദൂർ, ശങ്കരാടി എന്നിവരായിരുന്നു. ഇലഞ്ഞി പൂമ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതം അവസരങ്ങളുടെ കലയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നിൽ എത്തിപ്പെടുന്ന ഒരു അവസരത്തെയും നമ്മൾ തട്ടിക്കളയരുത്. വിദ്യാർത്ഥികളും യുവാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം ധാരാളം കഴിവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ളതാണ്. അത് ഒളിച്ചു വെക്കുന്നതിനും മറച്ചു വെക്കുന്നതിനും അടിച്ചമർത്തി വെക്കാനും ആത്മകഥങ്ങളും നെടുവീർപ്പുകളുമായി ഒതുങ്ങിക്കൂടാനും ഒടുവിൽ നമ്മളോടൊപ്പം മണ്ണോട് മണ്ണ് ചേരാനും ഉള്ളതല്ല. നാം നമ്മുടെ കഴിവുകൾ കൂടുതലായി പ്രകടിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ നമ്മെ കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും നാം വിജയത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്നതും. ഇതിനേറ്റവും ആവശ്യമായുള്ളത് ആത്മവിശ്വാസമാണ്. മറ്റുള്ളവർ പല അഭിപ്രായങ്ങളും പറയും, അത് സ്വാഭാവികമാണ്. നല്ലതെന്ന് തോന്നിയാലോ, തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് സ്വയം തോന്നാൻ അവ സഹായകരമാകും എന്ന് തോന്നുന്നുവെങ്കിലോ അവ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പുറത്തു കളയുക. അത്ര തന്നെ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം. നാം സ്വയം നമ്മളെ തന്നെ നിരീക്ഷിക്കുക. പല കാര്യങ്ങളിലും വിഷയങ്ങളിലുമുള്ള നമ്മുടെ അഭിപ്രായം തന്നെ കൂടെ കൂടെ മാറുന്നുണ്ട്. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. ഗാനഗന്ധർവൻ യേശുദാസ് ആകാശവാണിയുടെ ഓഡിഷൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശബ്ദം കൊള്ളില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം.

0: അഭിപ്രായം.
1: ഉഷ ഉതുപ്പിനെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞ് സംഗീത ക്ലാസ്സിൽ നിന്നും അപമാനിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒരാളായ അമിതാഭ് ബച്ചനെ എത്രയോ പ്രാവശ്യം സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അദ്ദേഹത്തിന്റെ രൂപവും ശബ്ദവും മോശം എന്ന് പറഞ്ഞ് നിരസിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സംഭവങ്ങളെ ഗൗരവതരമായി കണ്ട് അവരുടെ ശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിലോ ഇന്ന് അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ എത്തുമായിരുന്നു. പലരും തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് വിജയത്തിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ്. വിജയത്തിന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നതെന്ന് അറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനോവീര്യം തകർന്ന് നിരാശരായി പരാജയത്തെ കൈനീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മഹത് വ്യക്തികളുടെ ജീവിതം പഠിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ കളിപ്പന്താകാതിരിക്കുക. നാം ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിലേതാണ്. അടിമകളുടെ നിർമ്മാണം നിർവഹിച്ചത് മഞ്ഞിലാസ് എന്ന ബാനറിന് വേണ്ടി MO ജോസഫ് ആയിരുന്നു. സംവിധാനം KS സേതുമാധവനും. പ്രേംനസീർ, ഷീല, സത്യൻ, ശങ്കരാടി, ശാരദ, അടൂർ ഭവാനി, അടൂർ ഭാസി എന്നിവരാണ് അടിമകളിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനത്തിൻ്റെ രചന വയലാർ, സംഗീതം G ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് AM രാജ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി.

0: ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ചുകൊണ്ട് എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ താരം ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു കുട്ടി പ്രതിഭയാണ്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു നവനീത് സനിൽ. നമസ്കാരം നവനീത്.
4: നമസ്കാരം.
3: ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് കുറച്ച് സമയം നവനീതിന്റെ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്, കേട്ടോ. അപ്പൊ നവനീത് ഹാപ്പി ആയിട്ടിരിക്കുവാണോ? അതെ അതെ. അപ്പോ നവനീത്, സാധാരണ ഇപ്പോ ഈ കുട്ടി താരം എന്ന് പറയുമ്പോ തന്നെ നവനീതിന് 10 വയസ്സാണല്ലേ? അതെ, 10 വയസ്സാണെങ്കിലും ഒരുപാട് 91-ലധികം വേദികളാണ് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായത്തില്. അതെ, അപ്പൊ അതില് ഭയങ്കര പ്രൗഡാണല്ലേ നവനീതും ഫാമിലി എല്ലാരും. അതെ, അപ്പൊ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി താരത്തിനെയാണ് നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തില് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ.
4: എനിക്കും സന്തോഷമുണ്ട്.
3: സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്റെ ഇതാണ്. ഞാനിങ്ങനെ നവനീതിന്റെ അമ്മ പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടിരുന്നു, 2.5 വയസ്സ് മുതലാണ് നവനീത് ആദ്യമായിട്ട് ഇങ്ങനെ പാടി തുടങ്ങിയത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ 2.5 വയസ്സിൽ സാധാരണ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താ ആമയും മുയലിന്റെയും കഥയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കഥകളോ, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ നാക്കിങ്ങനെ തിരിയത്ത് പോലും ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന എന്താണ് കളിപ്പാട്ടമൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നവനീത് സോപാന സംഗീതമാണ് കളിപ്പാട്ടത്തിലൊക്കെ കൊട്ടി പാടിയത്, അത് ശരിയാണോ?
4: അതെ
3: അതെ അല്ലേ. അപ്പൊ എനിക്കത് കേട്ടപ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ഇങ്ങനെ സോപാന സംഗീതം പാടാനായിട്ട് എങ്ങനെയാണ് മോനു ഈ ഒരു സോപാന സംഗീതത്തിൽ ഒരു ആകർഷണം തോന്നിയത്?
4: അച്ഛനമ്മയും കൂടെ പാടി കേൾപ്പിച്ചു തരും, പിന്നെ അങ്ങനെ പാടി തുടങ്ങി.
3: അത് ശരി. അപ്പൊ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ സോപാന സംഗീതം ഇങ്ങനെ കേൾപ്പിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുന്ന ടൈമില് സോപാന സംഗീതമൊക്കെ കേൾക്കുമ്പോ ഒരു ഇഷ്ടമാണ് അല്ലേ ഈ ചെണ്ടയൊക്കെ കൊട്ടുമ്പോ. അതെ അല്ലേ. അതെ, അപ്പൊ അങ്ങനെയാണ്.
4: പണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സോപാന സംഗീതം കേൾക്കുമ്പോ എനിക്ക് അതിലേക്കായിരുന്നു ശ്രദ്ധ.
3: അപ്പൊ കളിപ്പാട്ടൊക്കെ പൊട്ടിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതല് സോപാന സംഗീതം പാടുന്നത് കേൾക്കാനും ഇടയ്ക്ക് കൊട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാനൊക്കെ ആയിരുന്നു നവനീതിന് ഇഷ്ടം അല്ലേ? അതെ അതെ. അപ്പൊ ഇതൊരു അനുകരണം എന്ന രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മുടെ നവനീതിന് ചെറിയ കുട്ടിയായിരുന്ന ടൈമിലെ നവനീത് ഇങ്ങനെ സോപാന സംഗീതത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടി അച്ഛനും അമ്മയും ഇത് കേൾപ്പിക്കുന്നു പാടുന്നു അല്ലേ?
4: അതെ
3: അതെ. അപ്പോ ഞാനിങ്ങനെ കേട്ടത് അജിത ഹരി എന്ന സോപാന സംഗീതം പാടിയാണ് ആദ്യമായിട്ട് നമ്മുടെ പേരൻസിനൊക്കെ നമ്മുടെ നവനീത് ഞെട്ടിച്ചത്, സത്യല്ലേ?
4: അതെ.
3: അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾ ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നവനീത് ആദ്യമായിട്ട് ആ ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ആ ഒരു പാട്ട് ഇങ്ങനെ പാടിയത്. ഇപ്പോ നവനീത് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?
4: ഓക്കെ.

0: പോഡ്കാസ്റ്റ് നവനീത്. നവനീത്, അപ്പൊ രണ്ടര വയസ്സില് ഈ ഒരു അജിതാഹരി പാടിയാണ് എല്ലാരും ഞെട്ടിച്ചത് അല്ലേ?
1: കളിപ്പാട്ടത്തിലും കളിച്ചോണ്ടിരിക്കുമ്പോ വായില് വന്നോണ്ടിരിക്കും
0: ആണല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു ദൈവീകമായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ഒരു കേട്ടറിവാണ് ഈ സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് കൊട്ടി ഏറ്റവും അടുത്ത് നിന്ന് ദേവീ ദേവന്മാരുടെ അടുത്ത് നിന്ന് പാടുക അല്ലേ. അപ്പൊ അതിൽപ്പോലെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഇതാണ് നമ്മുടെ നവനീത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നവനീത് ആ ഒരു പാട്ട് കേട്ടപ്പോഴും. അപ്പോൾ സാധാരണ ഒത്തിരി നേരത്തെ തന്നെ പറഞ്ഞ പോലെ 91-ലധികം വേദികളാണ്, ക്ഷേത്രങ്ങളിലാണെങ്കിലും വേദികളുമാണ് നവനീത് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടുത്ത് നിന്ന് ദേവീ ദേവന്മാരെ സ്തുതിച്ച് പാടുമ്പോൾ മോൻ എന്താണ് തോന്നുന്നത്? ഏറ്റവും അടുത്ത് നിന്ന് പാടുകയാണ്, അതൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും തോന്നാറുണ്ടല്ലേ?
1: എനിക്ക് ഭാഗ്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്.
0: അതെ, ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഏത് വേദിയാണ്, ഏത് സ്റ്റേജിലാണ് പാടിയത് നവനീത്? അതെ അല്ലെ. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ നവനീതിന്? തീർച്ചയായിട്ടും. അപ്പൊ നവനീത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: മഞ്ഞപ്പുറം ഭവൻസില്.
0: അതെ. അപ്പോ നവനീത് പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണല്ലേ? ഓക്കെ. പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണ് നവനീത്. അപ്പൊ അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: അവിടെ മഞ്ഞപ്പുറ ഭവൻസില്.
0: അതെ. അപ്പൊ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് നവനീത്?
1: ഇനി 6th-ലേക്ക്.
0: 6th-ലേക്ക് അല്ലേ. അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരമാണല്ലേ നവനീത്?
1: അതെ.
0: അപ്പൊ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ സോപാന സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് ആണോ പറയുന്നത്, അതോ സിനിമാ പാട്ടൊക്കെ പാടാൻ പറയുമോ?
1: എല്ലാം പറയാറുണ്ട്.
0: എല്ലാം പറയാറുണ്ട്. അപ്പൊ നവനീത് കർണാട്ടിക് മ്യൂസിക്കും 5 വർഷമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? അതെ. കർണാടക സംഗീതം എവിടെയാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ നവനീത്?
1: പറയാം. കർണാടക സംഗീതം പ്രീതാ വാര്യറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ മൃദംഗം ആകാശ് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ചെണ്ട മൈനു രാജു ആശാന്റെ അടുത്താണ് പഠിക്കുന്നത്. അഷ്ടപതി ഗുരുവായൂർ ജ്യോതിദാസ് കീഴിലാണ് പഠിക്കുന്നത്.
0: അതെ അല്ലേ. അപ്പോ ഗുരുവായൂർ ജ്യോതിദാസർ എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ ഈ പഠന കേന്ദ്രം എന്ന് പറയുന്നൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പഠന കേന്ദ്രമാണല്ലേ? അതെ. അപ്പൊ വളരെ ലക്കി ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ നവനീത്. ഗുരുവായൂർ ജനാർദ്ദൻ നെടുങ്ങാടി പഠന കേന്ദ്രത്തിലാണ് നമ്മുടെ നവനീത് പഠിക്കുന്നത്. അഷ്ടപതി അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അതെ. അപ്പൊ എന്തായാലും സ്കൂളിലും നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇനിയിപ്പോ റേഡിയോ സാന്ത്വനത്തിന്റെ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ എല്ലാം മെയിൻ താരം ഇനി നവനീത് ആയിരിക്കും അല്ലേ. അതെ അതെ. അപ്പൊ നവനീത് ഇപ്പൊ നമ്മളിപ്പോ

0: ആർട്ടിക് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ സോപാന സംഗീതം അഷ്ടപതിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഒരുപാട് ഒരു സകലകലാവല്ലഭൻ എന്ന രീതിയിൽ വാദ്യോപകരണങ്ങളും നമ്മുടെ നവനീതിന് കൈവശമുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ വാദ്യോപകരണമാണ് കുഞ്ഞ് നന്നായിട്ട് വായിക്കുന്നത്? ചെണ്ട, മൃദംഗം, പിന്നീട്
1: ചെണ്ട, മൃദംഗം, ഇത്രയൊക്കെ.
0: അതെ, അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്കാണല്ലേ. അപ്പൊ സോപാന സംഗീതത്തിനും ഇടയ്ക്കല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്? അതെ. അപ്പൊ ചെറുതിലെ തന്നെ നവനീതിന് സോപാന സംഗീതവും ഇടയ്ക്കയിലും ആണ് ഇങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നവനീത്, ഞാനിങ്ങനെ നവനീതിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ മഹാദേവ മനോഹര എന്ന ഗാനം പാടി പിന്നീട് അദ്ദേഹത്തിന് കാണുകയൊക്കെ ചെയ്തു എന്ന ഒരു അറിവ് എനിക്കുണ്ട്, ഇങ്ങനെ കേട്ടൊരു അറിവ്. അപ്പോ ആ മഹാദേവ മനോഹര എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
1: തീർച്ചയായിട്ടും.
0: അതെ, അപ്പൊ അതൊന്ന് പാടാം കേട്ടോ.
1: ആ
0: ശരി.

0: അതെ. അപ്പോൾ നമ്മുടെ നവനീത് ഇങ്ങനെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലൊക്കെ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതമൊക്കെ പാടില്ലേ? അപ്പോൾ ആ ഒരു ഫീലാണ് നവനീതിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ പാടിത്തരുന്നതിന്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാനിപ്പോൾ റിസേർച്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒക്കെ പഴയ തലമുറയിൽ ഞരളത്ത് രാമപൊതുവാള്, ഗുരുവായൂർ ജനാർദ്ദന നെടുങ്ങാടി, പല്ലാവൂർ അപ്പുമാരാറ്, പിന്നീട് പുതിയ തലമുറയിലാവുമ്പോൾ ഹരിഗോവിന്ദൻ മാഷും ആമ്പലപ്പുഴ വിജയകുമാറും ഏലൂർ ബിജു സാറും ഒക്കെ. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോപാന സംഗീതത്തിൽ മെയിനായിട്ട് നമ്മുടെ നവനീതിൻ്റെ പേര് കൂടി കേൾക്കട്ടെ അല്ലേ? അതെ അതെ. അപ്പൊ അതെ, തീർച്ചയായും അങ്ങനെ കേൾക്കാൻ എനിക്കും കൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നവനീത്, സ്കൂളിലൊക്കെ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു സോപാന സംഗീതവും കർണാട്ടിക് മ്യൂസിക്കും ഒക്കെയാണ് മെയിൻ ആയിട്ട് നവനീത് പഠിക്കുന്നത്. എങ്കിലും സ്കൂളിലെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ചും സിക്സ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതലും കൗതുകം സിനിമ പാട്ടൊക്കെ കേൾക്കാനാണല്ലേ? അപ്പൊ സിനിമാ പാട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഏത് പാട്ടാണ് പാടിക്കൊടുക്കുന്നത്?
1: ഞാൻ കൂട്ടുകാരനൊപ്പം പാടാറുള്ളത് ARM സിനിമയിലെ അങ്ങുവാനക്കോണിലെ.
0: അപ്പൊ ആ പാട്ടൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാമോ?
1: ഓ പാടാം, ഒരു രണ്ടുപേര്.
0: ശരി ശരി ശരി.

പാടെ മൂടും, അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം ബാബേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരമായിട്ട് ഒരുപാട് കലാവൈഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും സോപാന സംഗീതത്തിൽ വളരെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന നവനീത് സനിലാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ നവനീത് സനിൽ ഇങ്ങനെ സോപാന സംഗീതത്തിലൂടെ ഇങ്ങനെ ലയിച്ച് നമ്മളെല്ലാവരും ആ ഒരു പ്രത്യേക ആ ഒരു അനുഭൂതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവനീത് ഒരു പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയാണ്. അപ്പോൾ നവനീത്, നമുക്ക് പേരൻസിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിലിംഗ് പറയാവോ? അമ്മ, അച്ഛൻ ആരൊക്കെയാണ്? അമ്മയുടെ പേരെന്താണ്?
3: അമ്മയുടെ പേര് രശ്മി, അച്ഛന്റെ പേര് സനിൽ കുമാർ. അമ്മ ഫാർമസിസ്റ്റ് ആണ്.
0: ഓക്കെ.
3: അച്ഛൻ അക്കൗണ്ടന്റ്.
0: ഓക്കെ. അതെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടല്ലേ? അച്ഛൻ പാടും,
3: അമ്മ പഠിപ്പിക്കും.
0: പഠിപ്പിക്കും അല്ലേ? അപ്പൊ അതാണ് നവനീത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് തന്നെ അല്ലേ?
3: ഒരു അനീതി ഉണ്ട്.
0: ഒരു അനീതി ഉണ്ട്. അനീതിയുടെ പേരെന്താണ്?
3: നിരുപമ.
0: നിരുപമ? അതെ.
3: 5 വയസ്സ്.
0: 5 വയസ്സ്. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ നവനീതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമായിട്ട്, അല്ലെങ്കിൽ സംഗീതത്തിലും സോപാന സംഗീതത്തിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ളൊരു താരമാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിനൊപ്പം ഇങ്ങനെ പേരൻസും ചേർന്ന് നിൽക്കുകയാണല്ലേ?
3: അതെ.
0: അപ്പൊ വീട്ടില് സോപാന സംഗീതമാണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും വിവിധ തരം വാദ്യോപകരണങ്ങളും പാടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നവനീത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പേരൻസ് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുമ്പോ, എങ്കിലും ഓഡിയൻസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആരാണ് മെയിൻ ആയിട്ട്?
3: എല്ലാരും
0: ഫാമിലി ഫുള്ള് സപ്പോർട്ടീവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ? അതെ അല്ലെ? അതെ അതെ. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവനീത് 10 വയസ്സുകാരനാണെങ്കിൽ കൂടിയും അത്ര ചില്ലറക്കാരനൊന്നും അല്ല. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നവനീത് ഒന്ന് ഷെയർ ചെയ്യോ. എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടതൊക്കെ?
3: ഗുരുവായൂർ ജ്യോതിദാസിന്റെ കീഴിൽ 61 അടങ്ങുന്ന അഷ്ടപദി അരങ്ങേറ്റം ഉണ്ടായി. അതിൽ 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ളവർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവർക്കെല്ലാം ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടി.
0: അപ്പൊ അതിൽ ഒരാളാണല്ലേ നവനീത്?
3: അതെ
0: അതെ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ ഒന്ന് പറഞ്ഞു പോയതുപോലായി, പക്ഷെ ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിടുക്കനാണ് നമ്മുടെ നവനീത്, ഒരു മിടുക്കനാണ്. ഇതുപോലുള്ളൊരു അവാർഡിലേക്ക്, ഒരു അച്ചീവ്മെന്റിലേക്കൊക്കെ എത്തപ്പെട്ടിരിക്കുകയാണ് നവനീത്. കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഇത്രയും അവാർഡൊക്കെ കിട്ടി ഈ ചെറിയ പ്രായത്തിൽ എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കേട്ടോ. അതെ. അപ്പൊ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ നവനീതിന് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡർ കൂടിയിട്ടാണ് നമ്മുടെ നവനീത്. അപ്പൊ സോപാന സംഗീതത്തിൽ തന്നെ നമുക്ക് കേട്ട് കേൾവിയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയും കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ഒരു എന്താ പറയുക, കുട്ടി പ്രതിഭയാണ് നവനീത്. അപ്പൊ നവനീത് കർണാടക സംഗീതം 5 വർഷമായിട്ട് പഠിക്കുകയാണല്ലേ?
3: അതെ.
0: അപ്പൊ ഈ സോപാന സംഗീതവും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സോപാന സംഗീതത്തിൽ കുറച്ചും കൂടെ ഭക്തിയും ലയവും ഭാവവും ഒക്കെ അധികം കുറച്ച് അധികം ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോന് ഫീൽ ചെയ്തിട്ടുണ്ടോ കർണാടക സംഗീതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയാണ് രാഗങ്ങളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ടോ?
3: തീർച്ചയായും
0: തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഭാവമൊക്കെ ഇങ്ങനെ ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിൽ അല്ലാതെയൊക്കെ ഭാവമൊക്കെ ഇങ്ങനെ ചേർന്ന് പാടാൻ എന്താണ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്? ഇത്രയും ഭാവത്തില് ഇത്രയും ലയത്തില് പാടാൻ പറ്റുന്ന എങ്ങനെയാണ് നവനീത്? ഒരു ടിപ്പ് പറഞ്ഞു തരുമോ?
3: മനസ്സിൽ ഞാൻ ഭക്തിയോട് കൂടിയിട്ടാണ് പാടാറുള്ളത്.
0: ഭക്തിയോട് കൂടിയിട്ടാണ് പാടുന്നത് അല്ലേ? അപ്പോൾ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ഒരു പവർ ആ ഒരു ടൈമിൽ നമ്മുടെ നവനീതിന് കിട്ടും അല്ലേ? അങ്ങനെയാണോ? ഇപ്പോ പാടുന്ന ടൈമില് ഞാൻ ചോദിച്ചെന്താന്നറിയോ, ഈ ഇത്രയും ലയത്തോടു കൂടി ഭക്തിയോടു കൂടി പാടേണ്ടതാണ് നമ്മുടെ ഈ സോപാന സംഗീതം എന്ന് പറയുന്നത്. കുറച്ചധികം ലയമുള്ള പോലെ അല്ലെങ്കിൽ ഭാവമുള്ള പോലെ തോന്നും. അപ്പൊ അങ്ങനെ പാടാനായിട്ട് നവനീത് എന്ത് ടിപ്പാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർത്ഥമറിഞ്ഞ് കുറച്ച് അർത്ഥമറിഞ്ഞ് പാടുമ്പോ ലയം താളം ഭാവം കൂടുമെന്നല്ലേ? ഫീലില് പാടുക അല്ലേ? അപ്പൊ എന്തായാലും അർത്ഥം നമ്മുടെ നവനീത് നമുക്ക് വേണ്ടി പറഞ്ഞു തരാണ്. സോപാന സംഗീതമൊക്കെ പാടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സംഗീതം അഭ്യസിക്കുന്നവരാണെങ്കിലും ആ ഒരു അർത്ഥം അറിഞ്ഞ് ആ ഒരു ഒരു ഫീലോട് കൂടി പാടുക. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നാണ് നവനീത് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ സ്റ്റേജില് എത്ര സ്റ്റേജാണ് കുഞ്ഞ് ഇത്രയും നാളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്? 91-ലധികമായി അല്ലേ? അപ്പൊ ഇത്രയും വേദികള് ഇങ്ങനെ കവർ ചെയ്ത ടൈമില് എല്ലാ വേദികളിലും ഇങ്ങനെ പാടുന്ന ടൈമില് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ടുണ്ട്. അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്തോ ചെയ്യുന്നേ? ടെൻഷൻ പോവും. അപ്പൊ രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ടെൻഷനൊക്കെ അങ്ങ് പോവും അല്ലേ? അതെ. അപ്പോ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗത്തിൽ ഒരു കീർത്തനം പാടാമോ? ശ്രീരഞ്ജനി രാഗത്തിലുള്ള നവനീതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ്. അപ്പൊ ആ രാഗത്തിൽ ഒരു കീർത്തനമാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നവനീത് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്.

சரணம் சரணம் பங்கஜ சரண சரணம் சரணம் ஸ்ரீகஜவதன கருணா சதன.

0: അതെ, അപ്പൊ നമ്മുടെ നവനീത് നല്ലൊരു ഇഷ്ടരാഗത്തില് ഒരു കീർത്തനമാണ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത്. അപ്പൊ നവനീത് ഒരു ഗായകനായിട്ടാണോ അതോ ഒരു വാദ്യകലാകാരനായിട്ട് ആണോ ആളുകൾ കേൾക്കുക, അല്ലെങ്കിൽ എന്നെ ഒരു ഗായകനായിട്ട് കാണാനാണോ ഏറ്റവും ഇഷ്ടം നമ്മുടെ നവനീതിന്?
1: രണ്ടും
0: ഇഷ്ടമാണ്. അപ്പൊ ഒരുപോലെ രണ്ടും കൊണ്ടുപോവാ അല്ലേ?
1: അതെ
0: അതെ. അപ്പൊ പഠനമൊക്കെ എങ്ങനെയുണ്ട്, സംഗീതത്തിന്റെ കൂടെ പഠനമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച്
1: പഠിക്കുന്നുണ്ട്.
0: മിടുക്കനാണോ, പഠിക്കുന്നതിലും മിടുക്കനാണോ? അതെ. അപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. അപ്പോ ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോ പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, സ്കൂളിലൊക്കെ സപ്പോർട്ട് ചെയ്യുവോ കുറച്ച് ദിവസം ഒന്ന് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ?
1: ഫ്രണ്ട്സ്
0: അയച്ചുതരും അല്ലെ. അപ്പൊ എന്തായാലും എല്ലാരും നവനീതിന് കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് സ്കൂളും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും നിൽക്കുന്നോണ്ട് നവനീത് വളരെ ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ.
1: ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ സപ്പോർട്ടാണ്.
0: പിന്നെ എന്താ വേണ്ട അല്ലെ നവനീത്. അപ്പൊ പിന്നെ അങ്ങ് പാടിയാ മതി, പാടി അങ്ങ് ആ വേദികളൊക്കെ കീഴടക്കുക എന്നുള്ളത് മാത്രമാണ് നവനീതിന് ചെയ്യാനുള്ളത് അല്ലെ. അതെ. അപ്പോ അതെ. അപ്പൊ എന്തായാലും ഇനി ഇപ്പോ ഇത്രയും ഒരു 10 വയസ്സുകാരൻ എന്ന രീതിയിൽ ഇത്രയും സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങളിൽ ഒരുപാട് പ്രഗത്ഭരുടെ കൂടെ ഒക്കെ പാടി എല്ലാം കഴിഞ്ഞു, പക്ഷെ എങ്കിലും ഒരു സ്വപ്നം എന്ന രീതിയിൽ ഇനി ഒരു ഏത് വേദിയിലാണ് കുഞ്ഞിന് പാടാനുള്ളത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ അടുത്തു നിന്നാണ് പാടാൻ ആഗ്രഹിക്കുന്നതൊക്കെ? ഇനി ഒരു വേദി ഉണ്ടെങ്കിൽ ഗുരുവായൂരിൽ കുഞ്ഞ് പാടിയിട്ടില്ലേ? ഓ, അപ്പോ ഗുരുവായൂരില് അമ്പലത്തിനകത്ത് പാടണം എന്ന് ആഗ്രഹം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്തായാലും കൃഷ്ണനെ ഉണർത്താനും അല്ലെങ്കിൽ കൃഷ്ണനെ ഉറക്കാനും ഒക്കെ കഴിവുള്ള അത്രയും മനോഹരമായിട്ട് സോപാന സംഗീതത്തിന് അത്രയും ലയമായിട്ട് കൊണ്ട് നടക്കുന്ന നവനീതിന് ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളെ പറ്റിയും ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ പാടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രാഗം അല്ലെങ്കിൽ കീർത്തനം ഒക്കെ ഏതായിരിക്കും? ഇത്രയും നാൾ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു കീർത്തനം ഏതായിരിക്കും? കഷ്ടപ്പാടാണ് പാടി വരുന്നുണ്ട്, കുറച്ചൊക്കെ കഷ്ടപ്പാട് തന്നെയാണല്ലേ. അപ്പൊ കഷ്ടപ്പാടൊക്കെ സാധകം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എത്ര നേരം സാധകം അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കും?
1: ഒരു മണിക്കൂർ
0: പ്രാക്ടീസിന് വേണ്ടി മാറ്റി. അപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂർ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യോ? മിക്ക ദിവസങ്ങളിലും പ്രാക്ടീസ് ചെയ്യും. അപ്പോ അച്ഛനും അമ്മയും ഇങ്ങനെ ചേർന്ന് നിന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണോ അതോ സ്വന്തം ഇഷ്ടമായിട്ട് ചെയ്യുകയാണോ?
1: രണ്ടുമുണ്ട്.
0: ചില സമയത്ത് ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും തന്നെ ആണ് എണീപ്പിക്കുന്നത് അല്ലേ. അതെ അതെ. അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് ഇനി ഒരു മടിയുമില്ലാതെ എല്ലാ ദിവസവും ഇത് നവനീത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു ഭക്തി തന്നെയാണ് എന്നാണ് നവനീത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഭക്തിയിൽ ഇങ്ങനെ നിലനിന്ന് ആ ഒരു സംഗീതത്തെ കൊണ്ടുപോകാൻ നവനീതിന് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. അപ്പൊ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ വളരെ അതുല്യനായിട്ടുള്ള വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന സോപാന സംഗീതത്തിൽ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുന്ന

0: നവനീത് സനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സംഗീതമായിട്ടുള്ള സോപാന സംഗീതത്തിലൂടെ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നവനീത് സനലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നവനീത് സനലിന്റെ അമ്മയാണ് ഇനി റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നമസ്കാരം.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് രശ്മി.
0: അതെ. അപ്പൊ എന്തായാലും നവനീതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പാട്ടുകളും കീർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സോപാന സംഗീതം എന്നുള്ളത് ക്ഷേത്ര കലാരൂപമാണ് അല്ലെ? അപ്പൊ അത് കുറച്ചും കൂടെ എന്ന് പറയും ഇന്നത്തെ കാലഘട്ടത്തില് മോഹിനിയാട്ടത്തിലും കഥകളിയിലും എല്ലാം നമ്മൾ കേട്ട് വരുന്നുണ്ട്. എങ്കിലും പുതിയ തലമുറയ്ക്ക് ഇതുപോലുള്ള ക്ഷേത്ര കലകൾ അല്ലെങ്കിൽ സോപാന സംഗീതത്തെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് തനതായിട്ടുള്ള കലാരൂപങ്ങളെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ പഠന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ.
1: അതായത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ആദ്യം തുടങ്ങി കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് കുട്ടികളിലേക്ക് കൂടുതലായിട്ടും ഇത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. വനസംഗീതം ഇന്നിപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഒട്ടനവധി വേദികളിൽ ഇന്ന് സോപാന സംഗീതം അരങ്ങേറുന്നുണ്ട്. മുമ്പ് ഇതൊരു ക്ഷേത്രകല അമ്പലത്തിനുള്ളിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുട്ടിപ്പാടി സേവ. പക്ഷെ ഇന്നിപ്പോ സ്റ്റേജുകളിലായി ഒരുപാട് അവസരങ്ങൾ ഇന്നിപ്പോ ഉണ്ട്. ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റും. അപ്പൊ വീട്ടുകാര് ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടികളെ ഈ സോപാന സംഗീതം നടക്കുന്ന വേദികളില് അമ്പലങ്ങളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവും. ആ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കുട്ടികളിൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവും. അതാണ്. അപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം മോൻ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ചെറുപ്പത്തില് അവനെ കൊട്ടുന്നതിനോട് പാടുന്നതിനോട് താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോ നമ്മള് ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് സോപാന സംഗീതത്തിലേക്ക് വന്നതും പിന്നെ നിരവധി സ്റ്റേജുകളിലേക്ക് പാടാൻ പറ്റിയതും. ഓരോ
0: അതായത് ഏതൊക്കെ എന്താ കലാകാരന്മാരുടെ കൂടെയാണ് മോൻ പാടിയിട്ടുള്ളത്?
1: മോന് ആദ്യമായിട്ട് പാടിയത് അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ കൂടെയായിരുന്നു. സാറിന്റെ ഒരു മഹാദേവ് എന്നുള്ള ഒരു കീർത്തനം, അത് വേറൊരു സ്റ്റേജിൽ മോൻ പാടി. അതിന്റെ വീഡിയോ എങ്ങനെയോ സാറുടെ കയ്യിൽ എത്തിപ്പെട്ടു. അത് സാറൊക്കെ പോയി വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് അവന് 6 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് ഈ പയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുള്ള ചേരാമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്പലത്തിലേക്ക് സാറ് വന്നപ്പോ മോനെ അവിടെ ഇരുന്നു പാടിക്കൊണ്ടിരിക്കുന്നു. അതവനെ വിളിച്ച് ഒപ്പം പാടിപ്പിച്ചു. അത് തന്നെയായിരുന്നു മോന്റെ അരങ്ങേറ്റം സോപാന സംഗീതത്തിലേക്ക്. പിന്നെ ഏരൂർ ബിജു സാറ്, പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള അയ്യൂർ അഖില്, ഗുരുവായൂർ ജ്യോതിദാസ് സാറ്, അങ്ങനെയുള്ള നിരവധി ആൾക്കാര് ഉണ്ട്. പഴയന്നൂര് ഹിന്ദു ടീച്ചറ്, തിരുവില്ലാമല ഹരിയൻ, പരിപാദ്യം ഇടക്കിടെ വിദ്വാനല്ലേ, അങ്ങനെ കൊറേ പേരുടെ കൂടെ വേദികള് പങ്കിട്ടിട്ടുണ്ട്. പിന്നെ ഞെരളത്ത് രാമദാസ് സാറ്
0: അതെ. അപ്പൊ തീർച്ചയായും അതൊരു മഹാഭാഗ്യം തന്നെയാണ് കുഞ്ഞിന്. എന്തായാലും റേഡിയോ സാന്ത്വനത്തില് നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരാണ് നമ്മുടെ നവനീതും ഫാമിലിയും. അപ്പോ ഇവിടെ നമ്മുടെ കൊല്ലത്ത് എങ്ങനെയെങ്കിലും എത്തപ്പെടുന്ന ടൈമില് നമ്മുടെ റേഡിയോ സാന്ത്വനത്തില് വന്ന് ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോ നിരവധി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ ാണ് നമ്മുടെ റേഡിയോ സാന്ത്വന. അപ്പൊ തീർച്ചയായും ഒരു ദിവസം നമ്മളോടൊപ്പം വന്ന് ചേരണം, ജോയിൻ ചെയ്യണം എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
1: തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചിട്ട് മോന്റെ പേരിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. എപ്പോഴായാലും നമ്മള് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും കയ്യിൽ കരുതി അതിനോടുള്ള ഒരു ഇതും കൂടിയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും.
0: അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നവനീതിനോടും ഫാമിലിയിലെ എല്ലാരോടും അന്വേഷിച്ചതായിട്ടും പറയണം. താങ്ക് യു സോ മച്ച്. ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അല്ലെ. നവനീത് സനിൽ, പാലക്കാട് വടക്കാഞ്ചേരി ആയിക്കാട് സ്വദേശിയായിട്ടുള്ള നവനീത് സനിലായിരുന്നു റേഡിയോ സാന്ത്വന 90.4 FM ഇത്രയും നേരം നമ്മളോടൊപ്പം ഇങ്ങനെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയും വളരെ മനോഹരമായി പാടി ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്നുന്നത്. ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളും കുട്ടി വിശേഷങ്ങളും ഗാനങ്ങളും താരപ്രകടനവുമായി എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
4: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
3: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
4: +1, +2 ക്ലാസുകൾക്ക് ISC, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
3: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
4: 9746075054.
3: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
4: ദ റിയൽ ഗൈഡ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് May 12 ഓണേഴ്സ് സീറ്റിൽ ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങൾക്കായിട്ട് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
3: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഇന്നലെയും നമ്മൾ തന്നെയാണ്.
2: അതെ, അപ്പോൾ ഇന്ന് അതായത് ഇന്നലത്തെ ഇത്തിരി നേരത്തിൻ്റെ ബാലൻസ് അല്ലെ, ബാക്കിപത്രം എന്ന രീതിയിൽ May 12 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല പ്രഭാതം നേരുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയ ചൂടും അതുപോലെ തന്നെ മഴയുടെ സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടർന്നുള്ള 5 ദിവസങ്ങളിൽ ശക്തമായ മഴയും ഇടിമിന്നലോടുകൂടി അല്ലേ മഴ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെ നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിലാണ് പോകുന്നത് അല്ലേ.
3: അതെ, ഇപ്പോൾ എത്ര മഴ പെയ്താലും ഈ ചൂടിനൊരു ശമനമില്ല എന്നുള്ളതാണ് കാരണം
2: വാസ്തവം.
3: നമ്മുടെ ശ്രോതാക്കൾക്ക് മറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നമുക്ക് കൊല്ലത്ത് മാത്രമല്ല നമ്മുടെ ശ്രോതാക്കളുള്ളത്, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു.
2: അവിടെ മഴയുണ്ടോ അതോ വെയിൽ തന്നെയാണോ? മെയ് മാസം പകുതിയോടാകുന്ന ടൈമിൽ വേനൽ മഴ എന്നുള്ള ഒരു കാറ്റഗറി മാറിയിട്ട് മഴ എന്നുള്ള രീതിയിലുള്ള കാലവർഷത്തിലേക്കുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മുടെ ഭൂമി, പ്രകൃതി ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു വേഴാമ്പലിനെ പോലെയൊക്കെ ഇങ്ങനെ മഴയ്ക്ക് കാത്തിരിക്കുന്നു, നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചൂടൊക്കെ മാറി നല്ലൊരു മഴ, വേനൽ മഴയൊക്കെ മാറിയിട്ട് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവട്ടെ എന്ന് അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അലേർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മര്യാദയായുള്ള രീതി മഴയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തായി മാറുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മെയ് മാസമാണ് അല്ലേ, 12 May 12. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അവധിക്കാലം എന്ന് പറയുന്ന പ്രോസസ്.
3: നമ്മളിങ്ങനെ വെക്കേഷൻ തുടങ്ങി എന്ന് പറഞ്ഞതേ ഉള്ളൂ, വെക്കേഷൻ തീർന്നു എന്ന്
2: പോയി ദാവുന്നു എന്ന രീതിയാണ്. നമ്മൾ സുരേഷ് ഗോപി പറയുന്ന പോലെ ദേ പോയി ദാവുന്നു എന്ന് പറയുന്ന പോലെ കുട്ടികളെല്ലാം ഒന്ന് ആഹ്ലാദിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു വെക്കേഷൻ ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും എല്ലാ വർഷങ്ങളും പെട്ടെന്ന് പോകുന്ന പോലെ മെയ് മാസവും പെട്ടെന്ന് തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മെയ് മാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള, ഓരോ മാസത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രഷറുകൾ നമ്മൾ പ്രത്യേകതകൾ മാത്രമല്ല അതിൻ്റെ പ്രഷറുകളിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഓരോ മാസത്തിൽ എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഗ്യാസ് അങ്ങനത്തെ ഇഷ്യൂസ് ആണെങ്കിൽ അതിന് മുമ്പത്തെ മാസത്തിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് പാമ്പ്, അങ്ങനെ പല ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്,
3: സൂര്യാതാപം.
2: അതെ, അപ്പം ഈ മെയ് മാസത്തിൽ നിങ്ങൾ എന്താണ്, അത് ഇപ്പോൾ ഇലക്ഷൻ ചൂട് കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കേരളത്തിൽ
3: ഒരു വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇനി ആര് മുഖ്യമന്ത്രി,
2: അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ സംസാരിക്കുകയുണ്ടായി വിജയ് അവിടെ മുഖ്യമന്ത്രി ആയിട്ട് ഇപ്പം ഏകദേശം അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മന്ത്രിസഭയിൽ എന്താണ് ഒരു തീരുമാനം എത്താത്തതെന്നുള്ള ഒരു വ്യാകുലതയിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ളത് അല്ലേ.
3: അതെ,
2: അപ്പം അത് തീർച്ചയായും അർഹിക്കുന്ന കരങ്ങളിൽ തന്നെ എത്തപ്പെടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
3: ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, രാവിലെ ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് പാട്ടുകൾ എപ്പോഴും ലൈവിൽ നമ്മൾ പറയുന്നത് ഒരു കാര്യമാണ്, പാട്ടുകളൊക്കെ നമ്മുടെ ഒരു ലൈവ് എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്, പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഒരു അഭിപ്രായം മാനിച്ചാണ് നമ്മൾ 1.5 മണിക്കൂർ കൂടി അല്ലേ ലൈവ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാ പാട്ടുകളും നമുക്കൊരു പരമാവധി ഒരു 5-6 പാട്ടുകൾ മാത്രമേ നമുക്ക് ഈ 1.5 മണിക്കൂർ പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏത് പാട്ടിടും നമ്മൾ ഫസ്റ്റ് പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഈ ലൈവിൽ നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മൾ ലൈവിന് ശേഷവും പ്ലേ ചെയ്യുന്നതാണ്.
2: അത് മാത്രമല്ല, നമ്മുടെ വീക്കിലി 2 പ്രോഗ്രാം ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ് പാട്ടുകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ അപ്പം പാട്ടിട്ട് തന്നില്ലെങ്കിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ പിണങ്ങാം. ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഒരു പ്രോഗ്രാം നാളെ, അതായത് ബുധനാഴ്ച വൈകുന്നേരം 3 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ
3: മ്യൂസിക് ബീറ്റ്സ് എന്ന ലൈവും
2: ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പാട്ടുകളെ പറ്റിയുള്ള വിഷമങ്ങളൊക്കെ പരിഗണിക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും. ഈ ഒരു ടൈമിൽ നമ്മൾ മാക്സിമത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ 6 പാട്ട് 5 പാട്ടൊക്കെ നമുക്ക് ലൈവ് സംസാരത്തിൻ്റെ ഇടയ്ക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ സജഷൻസ് ആണ് പാട്ടുകളിൽ ഇത്തിരി നേരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ മറ്റ് പ്രോഗ്രാമുകളിൽ, ലൈവ് പ്രോഗ്രാം, മ്യൂസിക്കൽ പ്രോഗ്രാമുകളിൽ മെസ്സേജ് അയക്കുക അല്ലേ? അപ്പോൾ അത് മാക്സിമം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ സമ്മാനിക്കുന്നതായിരിക്കും.
3: അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലൈവ് പ്രത്യേകിച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും അങ്ങനെ മെസ്സേജ് അയക്കണം എന്ന് തന്നെ നമ്മളൊന്ന് കാര്യം പറയുകയാണ്. ചിലപ്പോഴൊക്കെ ചില ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമുക്ക് വരുന്ന ചില മെസ്സേജുകളൊന്നും നമുക്ക് ചിലപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിങ്ങനെ ലാസ്റ്റ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത പ്രോഗ്രാമൊക്കെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പ്രോഗ്രാമൊക്കെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു മെസ്സേജ് ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമൊക്കെ അടുത്ത ലൈവിലൊക്കെ നമ്മൾ ആ ഒരു പാട്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഒരു മെയ് മാസത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഈ മെയ് മാസം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ
2: എത്തുന്നതിന് മുൻപ് നമുക്ക് മെയ് മാസത്തിൻ്റെ, തീർച്ചയായും മെയ് മാസം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് നിറങ്ങൾ കൂടുതലുള്ള അല്ലെങ്കിൽ ഭംഗി കൂടുതലുള്ളൊരു മാസമാണല്ലേ. പൂക്കളുടെയൊക്കെ ചൂടും മഴയും അതുപോലെ തന്നെ പൂക്കളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് ഒരു വർഷത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് മാസങ്ങൾ തീർച്ചയായും ഒരു സ്പെഷ്യൽ സംതിങ് സ്പെഷ്യലാണ് മെയ് മാസം.
3: മാത്രമല്ല അതിന് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് മാസം നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യലാണ്. കാരണം ആ ഒരു സമയത്താണ് നമ്മുടെ വെക്കേഷൻ വരുന്നത്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടുന്നതും ഈ വെക്കേഷൻ. നമുക്ക് ഓരോ സമയത്തും നമ്മുടെ സ്കൂൾ ലൈഫിലാണെങ്കിലും നമുക്ക് ഓർമ്മകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ പോകാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ എന്താ വല്ലപ്പോഴും വർഷത്തിൽ വല്ലപ്പോഴും മാത്രം കാണും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാനും ഒക്കെ ഒരു പറ്റുന്ന മാസമാണ് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 മാസം വളരെ സ്പെഷ്യലായിട്ട് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എപ്പോഴും കളിക്കാം അല്ലെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകം അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ്, ഏപ്രിൽ മെയ് എന്ന മാസം എന്ന് പറയുന്നത്.

0: ഇനി മെയ് മാസം കഴിയുമ്പോൾ വളരെയധികം സങ്കടമാണ്. പക്ഷേ ജൂണിലോട്ട് പോകുമ്പോഴത്തേക്കും പുതിയ ബാഗ് കൂടുക എന്നൊക്കെ ഉള്ള
1: എക്സൈറ്റ്മെന്റ്,
0: പുതിയ കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂൾ മാറിപ്പോവാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ എങ്ങനെയാണ്, പുതിയ കൂട്ടുകാർ എങ്ങനെയാണ്, ടീച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറേ ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഏപ്രിൽ മെയ് മാസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം സ്പെഷ്യലാണ്. ഈ ജൂൺ അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൗതുകമൊക്കെ അങ്ങ് മാറിക്കൊള്ളും.
1: പിന്നെ ആ പഠനത്തിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ചും ടെൻത്തിലും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ഒരു സംതിങ് ഒരു പ്രഷറുള്ള ഒരു ടൈം കൂടാണ്. പക്ഷെ അല്ലാത്ത കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂൾ അമ്മയൊക്കെ പിരിഞ്ഞിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ ഒരു എല്ലാ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പുതിയ പുസ്തകം അല്ലെങ്കിൽ ബാഗ്, പുതിയ ടൈപ്പ് കട്ടറൊക്കെ വാങ്ങിച്ച്, പണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കട്ടറൊക്കെ വാങ്ങി കുട്ടികളോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് കാണും, കണ്ടോ ഇതെനിക്കുണ്ട് എന്ന രീതിയിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള കൗതുകങ്ങൾ കുറവാണ്. കാര്യം അവരെപ്പോഴും യൂസ്ഡ് ടു ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പേരൻസും ഇപ്പം വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിക്കൊടുക്കുന്ന രീതി. പക്ഷെ നമുക്കങ്ങനല്ല, നമ്മളിങ്ങനെ കാത്താണ് ഒരു പെൻസിൽ, ഒരു പേന, അല്ലെങ്കിൽ ഒരു നല്ല മണമൊക്കെ ഉള്ള ഇറേസേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാത്തിരുന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
0: അതേപോലെ തന്നെ നമുക്ക് ഈ അബ്രോഡ് നിന്ന് കൊണ്ടുവരുന്ന ഒരു ചോക്കുണ്ട്, നമ്മൾ ഈ സ്ലേറ്റിലൊക്കെ എഴുതുന്ന ചോക്ക്. അപ്പം അതിൻ്റെ ഓരോ സൈഡും ഓരോ കളറാണ്. അത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഒരു കുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കൊച്ചിലെ വളരെയധികം ദേവനേശ്വരിലാണ് ഞാൻ എന്ന സംഗീത ജംഗ്ഷനിലുള്ള ദേവി നഴ്സറിയിലാണ് ഞാൻ അക്ഷരം പഠിച്ചത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചോക്ക്. അപ്പോൾ നമുക്കൊക്കെ ആ ഒരു ശകലം അറ്റത്തുനിന്ന് ഒടിച്ച് അത് പറയുന്ന കളറിൽ മാത്രമേ തരുള്ളൂ. നമുക്ക് മൊത്തത്തിലൊരു ശകലം മുടിച്ച് തരുമെന്നില്ല. പക്ഷെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും.
1: അങ്ങനൊന്നുമില്ല,
0: ശകലം തരും. അപ്പോൾ നമുക്കൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചതിൻ്റെ പേരിൽ നമ്മൾ അല്ലെ, നമ്മൾ അത്ര സ്പെഷ്യൽ അവർക്കല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വെറുതെ ഉപദ്രവത്തിനൊന്നും പോവാറില്ല. അപ്പോൾ ഓക്കെ, ആ ചോദിച്ചതല്ലേ, കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം വയലറ്റ് അല്ലെങ്കിൽ പിങ്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ശകലം ഇങ്ങനെ എടുത്ത് എന്താ കൈ വെച്ച് നമ്മൾ നെഖം വെച്ച് തിരിച്ച് ചുരണ്ടി തരും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വരയ്ക്കും. അതൊക്കെ ഒരു നൊസ്റ്റ് ആണ്.
1: അതെ. അപ്പോൾ ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ പലരുടെയും ഒരു ഇപ്പോൾ കേൾക്കുന്ന പലർക്കും പല ശ്രോതാക്കൾക്കും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ 80s ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു സ്കൂൾ ലൈഫ്, അവരുടെ ഒരു ജീവിതം അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് 90s. അതിൽ നിന്ന് പിന്നീടും ഡിഫറൻസ് ആണല്ലേ ജെൻസി അങ്ങനെയുള്ള കുട്ടികൾക്ക്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് പിന്നെയും ഡിഫറെൻ്റ് ആണല്ലേ. അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആ ഒരു ഷെയ്ഡിലൂടെയാണ് നമ്മുടെ ഒരു സ്കൂൾ ലൈഫ് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കൺട്രീസ് എന്നൊക്കെ കിട്ടുന്ന അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് ഫോറിൻ കൺട്രീസ് എന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലും ഇതെല്ലാം അവൈലബിൾ ആണ് എന്നുള്ളതാണ് അല്ലേ. പല ടൈപ്പുള്ള പല സ്റ്റൈലിംഗ് ഉള്ള ബാഗ്സ് ആണെങ്കിലും പിന്നെ പെൻസിലാണെങ്കിലും അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ആരെങ്കിലും പുറത്തുനിന്ന് വരുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും, ഒരു പെൻസിൽ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കെച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പം ഇന്നത്തെ കുട്ടികളോട് നമ്മൾ അങ്ങനെ പറയും, ഞങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന് പറയുമ്പോൾ ഇവർ ഇപ്പോഴത്തുള്ള കുട്ടികൾ എന്താണ് പറയുന്നത്, അവർക്ക് ബുദ്ധിമുട്ടാണ് കേൾക്കുന്നത്, ഓ തുടങ്ങി എന്ന
0: രീതിയിലാണ്.
1: നമ്മുടെ കുറച്ച് നാൾ മുൻപ് ഇറങ്ങിയിട്ടുള്ള ശ്രീനിവാസൻ സാറും വിനീഷ് ശ്രീനിവാസനും കൂടെ അഭിനയിച്ച സിനിമയിൽ വിനീഷ് ശ്രീനിവാസനോട് സാറ് പറയാണ്, ശ്രീനിവാസൻ സാറ് പറയാണ്, ഞാൻ കല്ലും മുള്ളും ചവിട്ടിയാണ് പോയിരുന്നതെന്ന് പറയുമ്പോൾ വിനീത് ശ്രീനിവാസൻ പറയാണ് അച്ഛൻ്റെ സ്കൂൾ എന്താ ശബരിമലയിലായിരുന്നു എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് എന്താ പറയുക, ഒരു കുട്ടികൾക്ക് ഇപ്പോൾ ഇറിറ്റേഷൻ ആണ് നമ്മൾ അങ്ങനെ പറയുമ്പോൾ. അപ്പം മാക്സിമം നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത്
0: തന്നെയാണ്.
1: അതെ, ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് പറയുന്നതിന് ഇപ്പം കല്ലുമുള്ളും ഇല്ലല്ലോ, ഉണ്ടാക്കി നമുക്ക് അതിലെ കൂടെ പോകാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ജീവിത മധുരവും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഭംഗിയും ഉണ്ട്. അപ്പോൾ അതിന് ഒരിക്കലും നമ്മൾ തെറ്റാണ് ശരിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ ലൈഫും നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് 80s. നമ്മുടെ കേൾക്കുന്ന ശ്രോതാക്കളിൽ 80s ഉണ്ട്, 90s ഉണ്ട്, ജെൻസി കുട്ടികളുണ്ട്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞു കുട്ടികളുണ്ട്. എല്ലാവരുടെയും സ്കൂൾ ലൈഫിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ഈ മെയ് മാസത്തിൻ്റെ പകുതിയോട് അടുക്കുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞ് രസിക്കുക അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: ഇപ്പോൾ സമയം 10:14 ആയിരിക്കുകയാണ്. ഒരു നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. എന്തായാലും നമ്മൾ മെയ് മാസത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എനിക്കിന്ന് 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അവർക്ക് അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി ഇരിക്കുകയാണ്.
1: അതെ, സ്ട്രെസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആസ്വദിക്കാൻ ഏറ്റവും മനോഹരമായ മെയ് മാസത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പാട്ടല്ലേ ഈ ഒരു പാട്ട്. സത്യം പറഞ്ഞാൽ ഏപ്രിൽ ടൈം, ആ ഒരു ടൈം അല്ലെങ്കിൽ മാർച്ച് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈ മെയ്

0: ആയിരുന്നെങ്കിൽ പാട്ടൊന്നും ഇടായിരുന്നു എന്നൊരു അത്രയും നല്ലൊരു പാട്ടാണ്. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോഹൻലാൽ സാറും മീന ചേച്ചിയും കൂടെ, മീന മാമും കൂടെ അഭിനയിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. നമുക്കത് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
2: ഹാദിര. അപ്പൊ നമ്മൾ രണ്ടും ഇങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പൊ മെയ് മാസത്തിലെ മനോഹരമായൊരു ഗാനം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ മെയ് മാസം ദാ 12-ാം തീയതിയാണ്. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളപ്പോ ഈ ഒരു മെയ് മാസത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാമെന്ന് തന്നെ പറയാണ്. നല്ലൊരു മാസമാണ്. ജൂൺ മാസത്തിൻ്റെ ഒരു പ്രഷറും ഇനിയിപ്പോൾ എന്താ പറയുക, അമ്മമാരൊക്കെ ഓട്ടം തുടങ്ങുന്നൊരു ടൈമാണ് അല്ലേ. ജൂൺ മാസത്തിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മാസം എന്തായാലും അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഓട്ടത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ മെയ് മാസം അങ്ങോട്ട് ആസ്വദിക്കുക എന്ന് പറയുകയാണ്.
1: എനിക്ക് തോന്നുന്നു ഈ ജൂൺ തുടങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഉള്ള ആ ഒരു ഓട്ടപ്പാച്ചിൽ, അതിനുശേഷം പിന്നെ രാവിലെയൊക്കെ ഇച്ചിരി
2: പിന്നെ ശീലമായി
1: അല്ല. രാവിലെയൊക്കെ ഇച്ചിരി തിരക്കാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ അമ്മമാർ പറയുന്നത് കേട്ടിട്ടുള്ളത്, ദൈവമേ പരീക്ഷ കഴിഞ്ഞു, ഇനി 2 മാസം വെക്കേഷനാണ് എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രാവിലത്തെ കുറച്ച് പിടച്ചടിയും വെപ്രാളവും ഒക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊന്ന് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ
2: സമാധാനമായിട്ട്. പക്ഷെ എങ്കിലും കുട്ടികളൊക്കെ ഉള്ള ഒരു ടൈം എന്ന് പറയുമ്പോൾ നല്ലൊരു ടൈമാണ്. നമ്മളത് മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയാണ്. ചിലപ്പോൾ നമ്മുടെ ഭിത്തിയൊക്കെ ഒന്ന് എന്താ ഒന്ന് സ്ക്രാച്ച് ചെയ്തും എന്തെങ്കിലും
1: കാലും കയ്യും.
2: അതെ, എനിക്ക് പല കുട്ടികളുടെയും കാര്യം പറയുമ്പോൾ ഈ 2 മാസം വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോൾ ഈ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ ചില കുട്ടികളാണെങ്കിൽ അമ്മമാരിങ്ങനെ ഫുഡ് കൊടുത്ത് അങ്ങ് നല്ല തടി വയ്ക്കും. ചിലരാണെങ്കിൽ ഇങ്ങനെ കളിക്കാൻ പോയി വേറൊരു കോലോ. അപ്പം അങ്ങനെ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളിലൂടെയാണ് കുട്ടികൾ ഈ ഒരു ടൈമിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ
1: ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ കാലൊടിയുക, കൈയൊടിയുക, ഇതൊക്കെ പതിവ് കലാപരിപാടികളാണ്.
2: ഈ 2 മാസം അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ടെൻഷനുള്ള ടൈമാണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കൂൾ ടൈമിലേക്ക്, സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് ചെയ്തോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: രാവിലെ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അത് പറയുന്നതിന് മുൻപ് നമ്മുടെ പ്രിയ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അതെന്താണ് എന്ന് നമുക്കൊന്ന് വായിക്കാം. അപ്പം അതിലൂടെ കൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടി നമുക്ക് പറയാം. എൽദോ അയച്ചിരിക്കുകയാണ് മെസ്സേജ്. എൽദോ അടിമാലയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഈ നേഴ്സിംഗ് ദിനത്തിൽ എല്ലാ നേഴ്സുമാർക്കും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷിജി ടിക്കും ഞങ്ങൾ അടിമാലിക്കാർ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജില്.
2: ഇന്നത്തെ ദിവസം ലൈവ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇന്ന് എന്തായാലും നേഴ്സ് ഡേ ആണല്ലേ. ഭൂമിയുടെ മാലാഖമാരെന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ എല്ലാ സ്പെഷ്യൽ ഡേയ്സും പറയുന്ന ടൈമിൽ നമ്മൾ പറയാറുണ്ട്. ഒരു ദിവസം മാത്രമല്ല, പക്ഷേ എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിവസവും. ഒരു ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ തീർച്ചയായും ഞാൻ ഓർത്തൊരു പേര് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവിനെ തന്നെയാണ്, ഷിജി ടി ചേച്ചിയെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഓർത്തത് ഇന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ.
1: അതെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പ്രീത ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടുഡേ ഇസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ. എല്ലാ മാലാഖമാർക്കും ആശംസകൾ. ഷിജി മാലാഖ എന്ന് പറഞ്ഞിട്ട് 3 ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം അവരുടേതായിട്ടുള്ളൊരു ദിവസമാണ് അല്ലെ. അവർക്ക് നമുക്ക് എത്രമാത്രം നമുക്ക് പ്രാധാന്യം നൽകാം അല്ലെ. നമുക്കൊരിക്കൽ ഒരു പക്ഷേ നമുക്ക് നോക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, അതിപ്പോൾ ഏതൊരവസ്ഥയിലായിക്കോട്ടെ, അവിടെ ഒരു അറപ്പോ വെറുപ്പോ ഒന്നും കൂടാതെ തന്നെ എന്താ നമുക്ക് ചെന്നിറങ്ങി ആ ഒരു പ്രശ്നങ്ങളിലേക്ക് ചെന്നിറങ്ങി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന എന്താ ദൈവതുല്യരായ ആൾക്കാർ തന്നെയാണ്
2: നമ്മൾ. പലപ്പോഴും ഇപ്പോൾ ഡോക്ടേഴ്സ് ആണ് ഇപ്പം നമുക്ക് മെഡിസിൻ തരുന്നത്, നമ്മുടെ രോഗം എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത്, ചികിത്സയുടെ ആ ഒരു പ്രോപ്പർ രീതികളൊക്കെ കൊണ്ടുവരുന്നതെങ്കിലും അത് നടപ്പിലാക്കുന്നത് നഴ്സസ് ആണ് അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇന്നും നമ്മുടെ കുഞ്ഞുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉള്ളു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈസായിട്ട് നമ്മളെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച്, ഇന്ന് സത്യം പറഞ്ഞാൽ സൂചിയാണെങ്കിൽ എനിക്ക് പേടിയാണ്, അപ്പം ഞാൻ നേഴ്സിന് കയ്യിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനത്തെ ടൈപ്പാണ് അല്ലേ.
1: അതെ അതെ. അപ്പം നമ്മളിപ്പം ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് വയ്യ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ ആ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ നേഴ്സ് എന്ന് പറയുന്നത്
2: നമ്മളൊരു അമ്മ പോലെയാണ് അല്ലെ,
1: അമ്മയെ പോലെയുള്ള കരുതൽ തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പൊ കുട്ടികളോടാണെങ്കിൽ പോലും അവരുടെ ഒരു സ്നേഹമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. ചില സമയത്ത് നമ്മളെ വഴക്കൊക്കെ പറയും.

0: ആണെങ്കിലും അത് അവർക്കൊരു അധികാരം പോലെയാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ളവർക്കല്ലേ നമ്മളോട് അധികാരം കാണിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അസുഖം മാറണം. ഇപ്പൊ നമ്മളുടെ അസുഖം മാറിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല, എങ്കിൽ പോലും ചില സമയത്ത് ഒരു പക്ഷെ അവരുടെ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ആ ഒരു എന്താ തിരക്ക് കൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു ഒരു സംസാരിക്കുന്ന രീതിയോ മറ്റോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഹേർട്ടായിട്ട് നമുക്ക് അല്ലെങ്കിൽ വേദനിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ചിലപ്പോൾ നമ്മൾ അവരെ പറ്റി ചിന്തി അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആ ദേഷ്യപ്പെട്ടതിനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സങ്കടം തോന്നുന്നതിനോ ഒരു കാരണമോ അല്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാന്ന് പോലും നമുക്ക് തോന്നിപ്പോകാം.
1: അതെ അതെ, പലപ്പോഴും പല ഹോസ്പിറ്റലുകളും ചില ടൈമിൽ നേഴ്സസൊക്കെ നല്ല തിരക്കാണല്ലോ, ഒരു ഷിഫ്റ്റ് അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിലും എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് നമുക്കൊരു നല്ലൊരു ചിരിയൊക്കെ തന്ന് നമുക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു 80% എബോ നേഴ്സസും ഉണ്ടല്ലേ. അപ്പോൾ അവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ തോന്നുന്നത് തന്നെ ഡോക്ടറിനെ കാണണം അല്ലെങ്കിൽ രോഗം ഇന്നതാണ് എന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ കൂടി ആ നേഴ്സിൻ്റെ ഒരു പരിഗണനയും ആ ഒരു സപ്പോർട്ടും കിട്ടുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ടെൻഡൻസി നമുക്കുണ്ട്, ആ ഇന്ന നേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം വരെ ഈ നേഴ്സസിനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഒരു വയ്യാഴിയൊക്കെ വരുന്ന ടൈമിൽ നമ്മുടെ കൂടെ ഒരു അമ്മയെ പോലെ ചേർത്ത് നിർത്തുന്നതും നമുക്കൊരു കരുതലും ഒരു സപ്പോർട്ടും ഒക്കെ തരുന്നതും നേഴ്സസാണ്. അപ്പോൾ ഇന്ന് ഈ നേഴ്സസ് ഡേയിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സസിനും വേണ്ടിയിട്ടും റേഡിയോ സാന്ത്വനത്തിൽ നിന്ന് ഒരു ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അല്ലേ.
0: അതെ തീർച്ചയായും. അപ്പോൾ ഈ ഒരു 2026 അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി, നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി, നേഴ്സസ് ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ തീം. ഈ ഒരു ദിവസം നമ്മൾ ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാലാഖമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹവും സന്തോഷവും എല്ലാം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നന്ദിയും എല്ലാം നമ്മൾ അറിയിക്കുകയാണ് പലപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തിയതിന്, നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ഒരു വിഷമം മനസ്സിലാക്കിയതിന്, നമ്മളുടെ ഒരു കൂട്ടായിട്ട് കരുത്തായിട്ട് കൂടെ നിന്നതിനൊക്കെ ഈ ഒരു സമയം നമ്മൾ നന്ദി അറിയിക്കുകയാണ്.
1: അതെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി വരാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. 1820 May 12 ജനിച്ച നമ്മൾ അറിയപ്പെടുന്ന ലേഡി വിത്ത് ദ ലാമ്പ്, വിളക്കേന്ദ്രിയ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൾ മാമിന്റെ പിറന്നാൾ ദിവസം അല്ലെ, ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആ തുടക്ക സമയത്ത് ഈ യുദ്ധ സമയത്തൊക്കെ അത്രയും നമുക്ക് തൊടാൻ മടിക്കുന്ന അല്ലെങ്കിൽ അറപ്പു നോന്ന തരത്തിലുള്ള പല രീതികളെയും അതിജീവിച്ച് അവർക്ക് വേണ്ടി ആതുര സേവനം നടത്തിയിട്ടുള്ള ഏറ്റവും മാതൃകയായിട്ടുള്ള നേഴ്സാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ അല്ലെ. അപ്പം മാമിനെയാണ് ദ ലേഡി വിത്ത് ദ ലാമ്പ് എന്ന രീതിയിൽ, വിളക്കേന്ദ്രിയ വനിത എന്ന രീതിയിൽ അറിയപ്പെടുന്ന മാമിൻ്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ഡേ നമ്മൾ ആചരിച്ച് വരുന്നത്.
0: നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്നത് കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേഴ്സുമാരുണ്ടല്ലേ. നമ്മൾ അന്ന് പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് ഔട്ട്ഡോറൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പാലിയേറ്റീവ് കെയറിൻ്റെ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്തുമൊക്കെ നമ്മൾ ഒരുപാട് പേരെ കാണുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും എത്ര എന്താ നമുക്കൊരു സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് നമ്മുടെ അവിടെ വരുന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസിനോടൊക്കെ പെരുമാറുന്നതാണെങ്കിലും അപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഇവർ എന്ത് സ്നേഹമാണ് അവർ തമ്മിൽ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് നമ്മുടെ ഒരുപാട് എല്ലാവരും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. പക്ഷേ അതിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീദേവി സിസ്റ്റർ തന്നെയാണ്. അപ്പോൾ സിസ്റ്ററിനെയും കൂടി നമ്മൾ മാത്രമല്ല നമ്മുടെ പാലിയേറ്റീവ് കെയറിലെ എല്ലാ
1: നേഴ്സിനെ നമ്മൾ ഈ ഒരു ദിവസം ഓർക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സസിനും വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഡേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
0: ശ്രീദേവി ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ ശ്രീദേവി സിസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ RCPM ഹോസ്പിറ്റലിലാണ് നമ്മുടെ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേഴ്സുമാരുടെ മാലാഖ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കന്ന് പക്ഷേ നമുക്കൊന്ന് നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ സാധിച്ചില്ല അന്ന് സിസ്റ്ററിനെ. പക്ഷേ നമ്മൾ അവിടെ മൊത്തം മുഴുകി കേട്ടിരുന്നൊരു പേരാണ് സിസ്റ്റർ ശ്രീദേവി, അല്ലെങ്കിൽ ശ്രീദേവി സിസ്റ്റർ ഇല്ലേ, ശ്രീദേവി സിസ്റ്റർ എവിടെ പോയി എന്നൊക്കെ പലരും വന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ അപ്പം തന്നെ മനസ്സിലായി എന്തുമാത്രമാണ് അവർക്ക് ആ ഒരു സിസ്റ്ററിനോടുള്ള സ്നേഹം. പലപ്പോഴും ഈ എന്താ നമ്മുടെ ഈ സിസ്റ്ററിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സിസ്റ്റർ അത്രത്തോളം ഓരോ വീട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ ഒട്ടും നോക്കാനും കാണാനും ഒന്നും ഇല്ലാത്ത ഒരുപാട് രോഗികളുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്നുള്ള എല്ലാ വ്രണങ്ങളും കൈകൊണ്ടൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ഒരുപാട് എന്താ നമുക്കിങ്ങനെ അത്ഭുതം തോന്നുന്ന ഒരുപാട് കഥകൾ നമ്മുടെ സിസ്റ്ററിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാലാഖമാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ സിസ്റ്ററിനെയും കൂടി മനസ്സിൽ ഓർക്കുകയാണ്.
1: അതെ തീർച്ചയായും. അപ്പോൾ ഈ ഒരു ദിവസം മാമിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഫ്ലോറൻസ്

0: ാണല്ലേ നമ്മുടെ ശ്രീദേവി സിസ്റ്റർ അല്ലേ. അപ്പൊ അങ്ങനെ വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ എല്ലാ നഴ്സസും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറെ നഴ്സസ് ഒക്കെ കാണാൻ കേൾക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ് ഈ ഒരു
1: നമ്മുടെ സൗഹൃദ വലയത്തിൽ തന്നെ ഒരുപാട് നഴ്സുമാരുണ്ടല്ലേ. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരി നയനയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വീടിന് അടുത്തുള്ള ദേവികയുണ്ട്. അപ്പൊ അവരെല്ലാം ഞാൻ ഈ ഒരു സമയത്ത് എന്താ ഓർക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു മനോഹരമായ ഒരു സേവനം നാടിന് വേണ്ടിയിട്ട്

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493509

ഒൻപത് എന്ന നമ്പരുമായോ 9447249687 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: మంగళీ భవ అంటే అర్థమేంటి?
1: కలకాలంగా ఉండమని.
0: ఓ అదా, అర్థమైంది కదా.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടിവിക്ക് നേതാവ് ജെ സി ഡി പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക

0: നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ തിങ്കളിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ പി ഡി ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: The military nursing, it is just not about nursing. It is combatant nursing.

0: ഭടന്മാരെ അല്ലെങ്കിൽ യുദ്ധ ഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണാം.
1: തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യ വിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്.
1: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75,212, നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23,593 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് നിയമം. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് സിഡിക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവേ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത നിർമ്മാണത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥല പരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ ആയുർവേദ കോളേജ്, കുന്നുംപുറം അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ TVK നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: This is Radio Santhanam 90.4 FM. Stay tuned.
4: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഫേസ്. വിവിധ ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ N. ദേവിദാസിന്റെ വാക്കുകളിലേക്ക്.
5: റേഡിയോ സാന്ത്വനം 90.4 FM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫേസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ കെയർലി ആ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയെ

അഭിനന്ദിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിൽ റേഡിയോ സാന്ദ്രം 90.4 ചെലുത്തുന്ന സേവനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടാം. ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അയാളുടെ മാനസികപരമായിട്ടും ഒക്കെ തകർക്കാനും തളർത്താനും ഒക്കെ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീസ് കൊടുത്തിട്ട് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും രോഗികൾക്ക് സാധിക്കുന്നുണ്ട്. BPL പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സമൂഹത്തിന് മറ്റുള്ളവർക്കും ഇത് പകർത്താവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റ് NGOസും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കട്ടെ. ഈ സംരംഭത്തിനും ഈ ദൗത്യത്തിനും ഈ വലിയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു വെരി മച്ച്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു, ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹൈ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായ. മേ കുഛ് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുഛ് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനെ കി ഖരീദ് കോ ടാലെ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 വരെ നടക്കും. July 1 മുതൽ 30 വരെയാണ് സെൻസസ് ഒന്നാം ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
4: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അറാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1,034 താഴ്ന്ന് 74,980. നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 വർദ്ധിച്ച് 1,12,920. ഗ്രാമിന് 14,115 ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗിൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
5: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
6: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക

സ്ക്രീനിങ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

വീണ്ടും ഒരു അന്താരാഷ്ട്ര നഴ്സസ് ഡേ വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമാണ് നമ്മൾ നഴ്സസ് ഡേ ആയി ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്തുകൊണ്ടാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത്?

ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിക്കാൻ വേണ്ടി വൈദ്യുതി പോലുമില്ലാതിരുന്ന കാലത്ത് ഓരോ പട്ടാളക്കാരുടെയും കിടക്കക്കരികിൽ പോയി അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയതിനാലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ വിളക്കേന്തിയ വനിത എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു രോഗിയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് വേണ്ടി അവർ കിടക്കുന്ന പരിസരം വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമായി ഫ്ലോറൻസ് നൈറ്റിംഗേളിന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നാം ഇന്ന് പരിശീലിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗിന്റെയും മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും യഥാർത്ഥ അമരക്കാരിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൾ. എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നഴ്സിംഗ് മേഖലയിലെ ആദ്യ ശാസ്ത്രീയ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായും സാമൂഹികമായും വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ആതുര സേവന രംഗത്ത് അവർ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായി

സ്വന്തമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

വീണ്ടും ഒരു അന്താരാഷ്ട്ര നഴ്സസ് ഡേ വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ നഴ്സസ് ഡേ ആയി ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്തുകൊണ്ടാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത്?

ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിക്കാൻ വേണ്ടി വൈദ്യുതി പോലുമില്ലാതിരുന്ന കാലത്ത് ഓരോ പട്ടാളക്കാരുടെയും കിടക്കക്കരികിൽ പോയി അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയതിനാലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ വിളക്കേന്തിയ വനിത എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു രോഗിയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് വേണ്ടി അവർ കിടക്കുന്ന പരിസരം വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമായി ഫ്ലോറൻസ് നൈറ്റിംഗേളിന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നാം ഇന്ന് പരിശീലിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗിന്റെയും മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും യഥാർത്ഥ അമരക്കാരിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൾ. എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നഴ്സിംഗ് മേഖലയിലെ ആദ്യ ശാസ്ത്രീയ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായും സാമൂഹികമായും വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ആതുര സേവന രംഗത്ത് അവർ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നാടക ഗാനങ്ങളുടെ സുഗന്ധവുമായി ഇപ്പോൾ യവനിക.
3: ഗാനം വെള്ളാരം കുന്നിലെ, നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, രചന ONV, സംഗീതം ജി ദേവരാജൻ, മുൻഗായിക KPSC സുലോചന, നവഗായിക സിസിലി അനിൽ.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മാനെ പുള്ളിമാനെ. നാടകം അൾത്താര. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. മുൻഗായകൻ KE ശ്രീധരൻ. നവഗായകൻ MP ദിവാകരൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ഇന്നലെ അമ്പലമുറ്റത്ത്. നാടകം മനുഷ്യൻ. രചന വയലാർ രാമവർമ്മ. സംഗീതം LPR വർമ്മ. മുൻഗായിക AP കോമള. നവഗായിക ജ്യോതി മേനോൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ചട്ടുകാലി ഐഷ, നാടകം വിഡ്ഢികളുടെ സ്വർഗം, രചന AK പുതുശ്ശേരി, സംഗീതം സീറോ ബാബു, മുൻഗായകൻ സീറോ ബാബു, നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പൂവാലൻ അണ്ണാനി, നാടകം തിളയ്ക്കുന്ന കടൽ, രചന PM കാസിം, സംഗീതം MS ബാബുരാജ്, മുൻഗായിക മച്ചാട് വാസന്തി, നവഗായിക ബിൻഹ റോസ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം അച്ചുതണ്ടിൽ തിരിയുന്ന, നാടകം അഗ്നിഗോളം, രചന AP ഗോപാലൻ മാസ്റ്റർ, സംഗീതം MK അർജുനൻ, മുൻഗായകർ PM ഗംഗാധരൻ, തോപ്പിൽ ആൻഡോ, നവഗായകൻ സുധാകരൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പച്ചപ്പനന്തത്തെ, നാടകം നമ്മളൊന്ന്, രചന പൊൻകുന്നം ദാമോദരൻ, സംഗീതം പി കെ ശിവദാസ്, മുൻഗായകർ ബാബുരാജ്, മച്ചാട് വാസന്തി, നവഗായകർ ജ്യോതി മേനോൻ, ഭിമൽ പങ്കജ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വീണ്ടും ഒരു അന്താരാഷ്ട്ര നഴ്സസ് ഡേ വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ നഴ്സസ് ഡേ ആയി ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്തുകൊണ്ടാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത്?

ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിക്കാൻ വേണ്ടി വൈദ്യുതി പോലുമില്ലാതിരുന്ന കാലത്ത് ഓരോ പട്ടാളക്കാരുടെയും കിടക്കയ്ക്കരികിൽ പോയി അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയതിനാലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ വിളക്കേന്തിയ വനിത എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു രോഗിയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് വേണ്ടി അവർ കിടക്കുന്ന പരിസരം വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമായി ഫ്ലോറൻസ് നൈറ്റിംഗേളിന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നാം ഇന്ന് പരിശീലിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗിന്റെയും മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും യഥാർത്ഥ അമരക്കാരിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൾ. ിൽ എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നഴ്സിംഗ് മേഖലയിലെ ആദ്യ ശാസ്ത്രീയ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായും സാമൂഹികമായും വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ആതുര സേവന രംഗത്ത് അവർ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പറയരുതടിയറ തുടരണമടവുകൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493559 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 11 38 8 11 38.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ശ്രീലങ്ക തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ 2 ദിവസത്തേക്ക് മഴ കുറയും. 14 മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. 14 മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 15 മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ട് നൽകി. 17 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഗാന്ധിഭവൻ സ്നേഹാശ്രമം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായ നാടക ക്യാമ്പിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ കുട്ടികൾ തിയേറ്റർ മാർച്ച് നടത്തി. ക്യാമ്പ് ഡയറക്ടർ റജു ശിവദാസ്, ഡോക്ടർ ബി ബാലചന്ദ്രൻ, ഐശ്വര്യ ലൈബി, വി ആർ ശരത്, ഷാൻ റഹീം എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ എൻ രഘു രചിച്ച വാസനപ്പൂവുകൾ, തരംഗരശ്മികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ കവി രാജീവ് ആലുങ്കൽ പ്രകാശനം ചെയ്തു. നടൻ കൊല്ലം തുളസി പുസ്തകം ഏറ്റുവാങ്ങി. കോർപ്പറേഷനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി രാമൻകുളങ്ങരയിൽ തണ്ണീർപ്പന്തൽ ആരംഭിച്ചു. സൗജന്യ സംഭാര വിതരണം നടത്തി. കോർപ്പറേഷൻ നികുതി അപ്പീൽ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം രാജശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. കരിക്കോട് ജംഗ്ഷനിൽ കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ജി ത്യാഗരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ നോട്ട്ബുക്ക്, ബാഗ്, കുട, ടിഫിൻ ബോക്സ്, പേന, പെൻസിൽ തുടങ്ങിയ പഠനോപകരണങ്ങളും വിലക്കുറവിൽ ലഭ്യമാണ്. ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ഡേ ബോർഡിംഗ് പരിശീലന കേന്ദ്രത്തിലേക്കുള്ള സെലക്ഷൻ 20 May രാവിലെ 8 മുതൽ നടത്തും. 6 മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. പ്രദേശവാസികൾക്ക് മുൻഗണന. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മേൽവിലാസം, വയസ്സ്, പഠിക്കുന്ന ക്ലാസ് എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ ഹാജരാകണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് 0474274670 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474274670.

0: പാർട്ട് ടൈം സ്വീപ്പർ, പാർട്ട് ടൈം മെസ് ഗേൾ എന്നീ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ മെയ് 13 നടത്താനിരുന്ന അഭിമുഖം മാറ്റിവെച്ചതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0474279496 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474279496. സമ്പോത് ഫൗണ്ടേഷൻ ഓൺലൈനായി സംഘടിപ്പിക്കുന്ന മഹാഭാരത യജ്ഞം പെരുമണ്ണിലുള്ള സംബോധാരണ്യത്തിൽ ജൂൺ 1 ആരംഭിക്കുമെന്ന് സെക്രട്ടറി കല്ലൂർ കൈലാസ് നാഥ് അറിയിച്ചു. ദിവസവും വൈകിട്ട് 6:30 മുതൽ 7:30 വരെയാണ് പ്രഭാഷണം. ഫൗണ്ടേഷൻ കേരള ഘടകത്തിന്റെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയാണ് പ്രഭാഷകൻ. 41 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം ജൂലൈ 11 സമാപിക്കും. താല്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9946050053 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9946050053. ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ കടയ്ക്കാമൺ അംബേദ്കർ ഉന്നതി, തളവൂർ IHDP ഉന്നതി, ശാസ്താംകോട്ട അംബേദ്കർ ഗ്രാമം ഉന്നതി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന SSC ഹോമിയോ ഹെൽത്ത് സെന്ററുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അറ്റൻഡർ PTS തസ്തികകളിൽ നിയമിക്കുന്നതിന് മെയ് 20 രാവിലെ 10:30 തേവള്ളിയിലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖം നടത്തും. SSLC ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ് അറ്റൻഡറുടെ യോഗ്യത. PTS തസ്തികയിലേക്ക് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷകർ അതത് പ്രദേശവാസികളായിരിക്കണം. പ്രായപരിധി 45 വയസ്സ്. സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്, അതത് പ്രദേശവാസികളാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474279720 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474279720. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
3: 9746075054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
3: ദി റിയൽ ഗൈഡ്.
4: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
5: അടിപൊളിയല്ലേ?
4: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
6: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474

ಸಿಂಬಲ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് അധ്യായം നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ സീതയ്ക്ക് ഹനുമാനോട് ചില സംശയങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്ന ഭാഗത്തായിരുന്നു. എന്തായിരുന്നു സീതയുടെ ആദ്യത്തെ സംശയം? എന്താണ് ശ്രീരാമന് എന്നെ രക്ഷിക്കാനായി വരാൻ ഇത്ര താമസം? താമസം എന്തേ വരുവാൻ? എന്തുകൊണ്ട് എന്റെ ഭർത്താവായ ശ്രീരാമൻ എന്നെ കാണാനായി, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനായി വരുന്നില്ല? എന്താണ് ഈ കാലതാമസത്തിന് കാരണം? ഹനുമാൻ എന്താണ് മറുപടി പറഞ്ഞത്? ഭവതി പുനരിവിടെ മരുവീടുന്നത് ഏതുമേ, ഭർത്താവ് അറിയായിക കൊണ്ട് വരാത്തതും. സിമ്പിൾ റീസൺ ആണ്, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ ഭവതിയുടെ ഭർത്താവായ ശ്രീരാമൻ അറിയുന്നില്ല ഭവതി ഇവിടെ ലങ്കയിലാണ് ഉള്ളത്. അശോകവനത്തിലെ ശിംശപ വൃക്ഷ ചുവട്ടിൽ രാക്ഷസിമാർ കാവൽ നിൽക്കുന്ന ഈ സ്ഥിതിയിലാണ് സീതാദേവി ഇവിടെ ഉള്ളതെന്ന് ഭവതിയുടെ ഭർത്താവ്, ദേവിയുടെ ഭർത്താവായ ശ്രീരാമൻ അറിയുന്നില്ല. അറിയാതെ എങ്ങനെ അദ്ദേഹം വരും? അദ്ദേഹത്തിന് അറിയില്ല. ജടതി വരും, ഉടൻ വരും, അദ്ദേഹം പെട്ടെന്ന് വരും. എപ്പോ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഈ രാക്ഷസ കുലത്തെ കൊന്നെടുക്കും, ലങ്കയെ ഭസ്മമാക്കും, യാതൊരു സംശയവുമില്ല എന്ന് ഹനുമാൻ മറുപടി പറയുന്നു. ഉടൻ വരും എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പോയി അദ്ദേഹത്തിനോട് വിവരങ്ങൾ ധരിപ്പിക്കും, ആ ധരിപ്പിക്കുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തും, ഓടിയെത്തും. സോ സീതയ്ക്ക് ഈ വാക്കുകൾ കേട്ട് വളരെയധികം സന്തോഷമായി. പക്ഷെ സംശയം തീരുന്നില്ല, പിന്നെയും ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങ്, അതായത് ഹനുമാൻ, അധിക കൃഷ തനുവാണല്ലോ. അധിക കൃഷി തനു എന്ന് പറഞ്ഞാല് തീരെ അങ്ങ് മെലിഞ്ഞ് ഉണങ്ങി ക്ഷീണിച്ച ഒരു ചെറിയ ആകാരമുള്ള ഒരു വ്യക്തിയാണല്ലോ അങ്ങ് ഹനുമാൻ. മറ്റുള്ള അപ്പൊ അദ്ദേഹം അങ്ങയുടെ കൂടെയുള്ള വാനരപ്പടെ എന്ന് പറയുന്നവരും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ പക്ഷേ രാക്ഷസന്മാരോ? നിങ്ങൾക്ക് നേരിടേണ്ട, എതിരിടേണ്ട, യുദ്ധം ചെയ്യേണ്ട രാക്ഷസന്മാർ അവരോ? അവർ അചല നിഭ വിപുല മൂർത്തികളാണ്. അചല നിഭ വിപുല മൂർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം പോലെ വലിയ ശരീരം ഉള്ളവരാണ് ഈ രാക്ഷസന്മാർ. അപ്പൊ നിങ്ങൾ അധിക കൃഷ തനുക്കളാണ്. നിങ്ങൾ എതിരേണ്ട നിങ്ങളുടെ എതിരാളികളോ അചല നിഭ വിപുല മൂർത്തികളാണ്. നിങ്ങൾ ചെറിയ ശരീരം, അവർ വലിയ പർവ്വത തുല്യമായ ശരീരത്തോടു കൂടിയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവരോട് എതിരിടാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അവരെ എതിർത്ത് വിജയം കൈവരിക്കാൻ പോകുന്നത്? ന്യായമായ സംശയമാണ്, ആർക്കും അത് ശരിയാണെന്ന് തോന്നും. അപ്പൊ ഹനുമാൻ ഈ സംശയത്തിന് മറുപടി പറഞ്ഞില്ല, വാക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മറുപടി കൊണ്ട് നമുക്ക് പൂർണ്ണമായും, നമ്മുടെ വാക്കുകൾ കൊണ്ട് പൂർണ്ണമായും ഒരാളിനെ കാര്യം ധരിപ്പിക്കാൻ പ്രയാസം വരും. അത് കണ്ടു തന്നെ, അല്ലെങ്കിൽ കാണിച്ചു തന്നെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അറിഞ്ഞു തന്നെ അറിയണം എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ വാക്കുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെന്നില്ല. ഇപ്പൊ സീതയ്ക്ക് മുന്നിൽ ഈ സംശയം തീർക്കാനായി ഹനുമാൻ ന്യായീകരണം ഒന്നും പറയാൻ പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? സ്വയം അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ വളരുകയാണ്. അദ്ദേഹം വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വലിയൊരു പർവ്വത തുല്യനായി ഹനുമാൻ അങ്ങ് വളർന്നു. എന്നിട്ട് ചോദിക്കും, ഇത് കണ്ടോ, ഇതിന്റെ 21 മടങ്ങ് വിവിധ തരം വൈവിധ്യമുള്ള തരത്തിലുള്ള, അത്രമാത്രം വലിപ്പമുള്ള ഒരു വലിയ 21 മടങ്ങ് എന്ന് ചിന്തിക്കാനാകുമെങ്കിൽ അത്രയും ഉള്ള വലിയൊരു പടയാണ്, സൈന്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. സീതയ്ക്ക് സമാധാനമായി. അദ്ദേഹം

0: ഈ വിമലനായിരിക്കുന്ന അതേ സമയം അങ്ങ് അമിത ബലവാനുമാണ്, അമിത ബലവാനാണ്, ഏറ്റവും വലിയ ബലം, ഏറ്റവും വലിയ ശക്തിമാനാണ്. അപ്പം രണ്ട് വിശേഷങ്ങളാണ്, അതിവിമലൻ, അമിത ബലവാൻ. അപ്പൊ നീ രാക്ഷസകുലത്തിന്റെ അന്തകനാകും, നീ ആയിരിക്കും രാക്ഷസകുലത്തിനെ കൊന്നൊടുക്കി ഇതിന്റെ അന്തകനായി പോകാൻ പോകുന്നത്. എനിക്ക് യാതൊരു സംശയമില്ല. സീതയുടെ എല്ലാ സംശയങ്ങളും മാറുകയാണ്. നിന്റെ സീത പറയുന്നു, ഓ എന്തായാലും നേരം വെളുക്കാറായി, നേരം പുലരാറായി, ഈ കാവൽ നിൽക്കുന്ന രാക്ഷസിമാരുണ്ടല്ലോ, ത്രിജടയും മറ്റു രാക്ഷസിമാരും, അവർ ഇപ്പോൾ തന്നെ ഉണരും. നിനക്ക് കടൽ കടന്നങ്ങ് പോകേണ്ടതല്ലേ, എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ, ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. അവരെല്ലാം എഴുന്നേറ്റ് വന്ന് നിന്നെ കാണുന്നതിന് മുമ്പ്, അവരുടെ വിവരങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ്, എന്നെ രക്ഷിക്കാനായി ഇങ്ങനെ ശ്രീരാമന്റെ ദൂതൻ ലങ്കയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ രാവണന്റെ ചെവിയിൽ എത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതിനൊന്നും അവസരം ഉണ്ടാക്കേണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടന്ന് കളയും. എന്ത് കടൽ കടന്നൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് പോകേണ്ടതല്ലേ, പെട്ടെന്ന് പോവുക. ചെന്ന് രഘുവരനെ കാണുക നന്ദന, നന്ദന മകനെ എന്ന് വീണ്ടും വിളിക്കുകയാണ് ഹനുമാനെ. മകനെ നീ പോയിട്ട് രഘുവരനെ, സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കാണുക, എന്നിട്ട് ഇന്ന് തന്നെ കാണണം, ഒട്ടും താമസിക്കില്ല, താമസിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം, മമ ചരിതം അഖിലം അറിയിച്ചു, എന്റെ എല്ലാ ചരിത്രങ്ങളും, ഞാൻ എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, ഞാൻ എന്തെല്ലാം, എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഉള്ളത്, എല്ലാ കാര്യങ്ങളും പറയുക. എന്നിട്ട് ആ തെളിവിനായിട്ട് എന്ത് ചെയ്യും, അടയാളമായിട്ട് ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക, നീ ഞാൻ തന്നിട്ടുള്ള എന്റെ ശിരസിൽ, എന്റെ ശിരസിൽ അണിഞ്ഞിരുന്ന, ധരിച്ചിരുന്ന ചൂടാമണി, ചൂടാരത്നം ഞാൻ നിനക്ക് തന്നല്ലോ, അത് അദ്ദേഹത്തിന് കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കോളും. വീരപുമാന്മാർ ഇരുവരെയും, വീരപുരുഷന്മാരായിട്ടുള്ള രണ്ടുപേരെയും, ആരൊക്കെയാണ്, ശ്രീരാമനെയും ലക്ഷ്മണനെയും, അതേപോലെ തന്നെ രവിസുദനെയും, രവിസുദൻ എന്ന് ഉദ്ദേശിക്കുന്നത് സുഗ്രീവൻ, സൂര്യപുത്രൻ. അപ്പൊ സുഗ്രീവനെയും സൈന്യത്തെയും, അപ്പം വീരപുരുഷ, രണ്ട് വീരപുരുഷന്മാരെയും രവിസുദനായ സുഗ്രീവനെയും ഈ പൂർണ്ണമായിട്ടുള്ള സൈന്യത്തെയും വാനര സൈന്യത്തെയും കൂട്ടി എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരിക. എന്നിട്ട് ഹനുമാനെ അനുഗ്രഹിക്കുകയാണ്, വഴിയിൽ ഒരു പിഴയും ഉപരോധവും എന്നിയേ, ഒരു വഴി നിന്നെ വഴി തെറ്റിപ്പോകാതെ, ഒരു യാതൊരു ബുദ്ധി ശല്യം ഉണ്ടാകാതെ, ഉപരോധം നിന്നെ തടസ്സമൊന്നും ഇല്ലാതെ നീ പോയി വരിക. വായുസുത, വായുപുത്ര ഹനുമാനെ, നീ പോക നല്ലവണ്ണം, നല്ലപോലെ, യാതൊരു തടസ്സവും ഇല്ലാതെ, വഴിയൊന്നും തെറ്റിപ്പോകാതെ നീ പോയിട്ട് വരിക. ഇപ്പം മൂന്ന് സമ്മിശ്ര വികാരങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ ഹനുമാനെ ഭരിക്കുന്നതെന്ന് രാമായണം പറയുന്നു. ഒന്ന് വിനയം, രണ്ട് ഭക്തി, മൂന്ന് ബഹുമാനം. അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി, അങ്ങേറ്റത്തെ ഭക്തിയോടുകൂടി, അങ്ങേറ്റത്തെ ബഹുമാന ആദരവോടുകൂടി മൂന്ന് പ്രാവശ്യം സീതാദേവിക്ക് ചുറ്റും വലം വെച്ച് പാദ നമസ്കാരം, സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് ഹനുമാൻ. എന്നിട്ട് പറയുന്നു, വിട തരിക ജനനി, എനിക്ക് യാത്ര, ഞാൻ യാത്ര ചൊല്ലുകയാണ്, എനിക്ക് യാത്രയ്ക്ക് അനുവാദം നൽകുക. ഖേദം വിന വാഴുക സന്തതം, ഞാൻ പോയിട്ട് വരേക്കും ഖേദം വിന, ഒരു ദുഃഖവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കുക, ദുഃഖിക്കരുത്, വിഷമിക്കരുത് എന്നൊക്കെ സീതയെ ഉപദേശിക്കുകയാണ്. സീത വീണ്ടും അനുഗ്രഹിക്കുന്നു, ശുഭം ഭവതു, മംഗളം ഭവിക്കട്ടെ, സ്വസ്ഥസ്തു. സ്വസ്ഥസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇത് തന്നെയാണ്, മംഗളമുണ്ടാകട്ടെ. സുചിരം ജീവ, ചിരകാലം ഇങ്ങനെ ജീവിക്കുക, ദീർഘായുസ് നേർന്നു. അങ്ങനെ ഹനുമാൻ വിടവാങ്ങി. നമ്മൾ ധരിക്കുന്നത് ഹനുമാൻ അപ്പോൾ തന്നെ കടൽ ചാടിക്കടന്ന് പോയി എന്നാണോ നമ്മൾ ധരിക്കുന്നെങ്കിൽ അത് അത്ര ശരിയല്ല. ഹനുമാൻ ഉടൻ തിരിച്ചു പോയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഹനുമാൻ തിരിച്ചു പോകാതിരുന്നതിന് കാരണം? ആ ഉടൻ തന്നെ തിരിച്ചു പോകാതെ അവിടെ തന്നെ തങ്ങിയെങ്കിൽ എന്താണ് ഹനുമാന്റെ ഉദ്ദേശം? അത് നമുക്ക് കാണാം അടുത്ത ക്യാപ്സൂളിൽ.
1: കേൾക്കാം, ആസ്വദിക്കാം, റേഡിയോ സാന്ത്വനം 90.4 FM.
0: നിർത്തിയത് ഹനുമാൻ സീതയോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മൾ എന്താണ് ധരിച്ചത്? ഹനുമാൻ അതുവഴി ഉടൻ തന്നെ കടലിൽ കടന്നു വന്ന് ശ്രീരാമനെ വിവരം അറിയിക്കുന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും ധരിച്ചത്. സീതാദേവിയും അങ്ങനെ തന്നെയാണ് ധരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? സീതയുമായി, സീതയിൽ നിന്ന് വിട വാങ്ങിയ, യാത്ര പറഞ്ഞിറങ്ങിയ ഹനുമാൻ ഒരല്പം അകലെയായിട്ട് ഒരു വിടവി ശിഖരത്തിൽ, വിടവി ശിഖരം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ കയറിയിരുന്നു. കയറിയിരുന്നിട്ട് ഇങ്ങനെ പലതും ചിന്തിച്ചു, പലതും ആലോചിച്ചു. അതെ, ഇതാണ് ആലോചിക്കുന്നത്. താൻ ഒരു ദൂതനാണ്, ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്. അപ്പൊ അദ്ദേഹം എന്നെ അയച്ചിരിക്കുന്നത് ഒരു സുഹൃദ് രാജ്യത്തിലേക്കല്ല, അദ്ദേഹം പരപുരിയിലേക്കാണ് അയച്ചിരിക്കുന്നത്. പരപുരി എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യം, ഒരു ശത്രുവിന്റെ രാജ്യത്തേക്കാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അയച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുക, തിരിച്ച് അതേപോലെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുക. ഇതിനുപരിയായിട്ട് ഒരു ദൂതന് ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നാണ് ഹനുമാന്റെ സുചിന്തിതമായ അഭിപ്രായം. അത് ഇതാണ്, രണ്ട് തരത്തിലുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഹനുമാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ശത്രു രാജ്യത്തിലേക്ക് ഒരു ദൂത്

0: പോകുമ്പോൾ തികച്ചും യാന്ത്രികമായി മെക്കാനിക്കലായി തന്നെ പറഞ്ഞേൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തിട്ട് തിരിച്ചു പോവുക എന്നതിന് ഉപരിയായിട്ട് രണ്ട് തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അഴിനില ഒഴിഞ്ഞ് എന്ന് പറഞ്ഞാല് വിട്ടുവീഴ്ചയില്ലാതെ, നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു സമീപനം ആ ശത്രു രാജ്യത്തിനോട് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോട് സ്വീകരിക്കണം. അതേപോലെ തന്നെ ഒരു ദൂതൻ ഹൃദയ ചതുരത പ്രകടിപ്പിക്കണം. ഹൃദയ ചതുരത എന്ന് പറയുമ്പോൾ സ്വന്തം മനോധർമ്മം, നമ്മുടെ ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു മനോധർമ്മമുണ്ട്, ഒരു നൈപുണ്യമുണ്ട്, ഒരു സ്കില്ലുണ്ട്, അത് പ്രയോഗിക്കണം. അതായത് തന്നെ ഒരു ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, യൂസ് യുവർ സ്കിൽ വിത്തൗട്ട് എനി കോംപ്രമൈസ്. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നമ്മുടെ സ്കിൽ, നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള നമ്മുടെ കഴിവ്, നൈപുണ്യം, അത് അവിടെ പ്രയോഗിക്കുക. ഹൃദയ ചതുരത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ചാതുര്യം ഉണ്ടാകണം, അത് ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് ആയിരിക്കണം, അത് പ്രയോഗിക്കണം. അല്ലാതെ വെറുതെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു, അത് ഇവിടെ ചെയ്തു, ഇനി ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നു, അത് അവിടെ ചെന്ന് പറയുന്നു, ഇത് പോരാ. നമ്മുടെ ആ ദൂതന്റെ വന്നിട്ട് നമ്മുടെ ചില സംഭാവനകൾ അതിനകത്ത് കാണാം. അങ്ങനെ ഹനുമാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രവർത്തിക്കണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒരു നമുക്ക് വെറുതെ സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ആക്ഷൻ കൂടി വേണം, ഒരു കാര്യം കൂടി അവിടെ നടക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ രാവണൻ എന്ന് പറയുന്ന ആളിനെ പറ്റി കേട്ടിട്ടല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ രാജ്യത്തേക്കാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തെ ഒന്ന് കാണണം. അഖില നിശിചര കുലേശൻ എന്നാണ് പറയുന്നത്. അഖില നിശിചര കുലേശൻ എന്ന് പറഞ്ഞാൽ രാക്ഷസാധീപനായ രാവണനെ ഒന്ന് നേരിട്ട് കാണണം, കണ്ട് രണ്ട് വർത്തമാനം പറയണം, അദ്ദേഹത്തിനോട് രണ്ട് വർത്തമാനം പറയണം. അത് പറയുന്നത് കണ്ടു പറഞ്ഞു പോയിടണം, അദ്ദേഹത്തിനെ കൂടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ വെറുതെ കാണാൻ സാധിക്കുന്ന ആളല്ല രാവണൻ. ഒരു വാനരൻ അവിടെ ചെന്നിട്ട് രാക്ഷസാധീപനായ രാവണനെ കാണണം, അത്ര പെട്ടെന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ലങ്കാപുര, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക്, അന്തപുരത്തിലേക്ക് പ്രവേശനം കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു അവസരം ഉണ്ടാകണം. അപ്പൊ എങ്ങനെയാണ് ആ അവസരം ഉണ്ടാക്കുക എന്നായി ഹനുമാന്റെ ചിന്ത. ഹനുമാൻ കണ്ടുപിടിച്ച മാർഗം ഇതായിരുന്നു, ആരാമൊക്കെ പൊടിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഒരു ആരാമത്തിൽ, ഒരു പൂന്തോട്ടത്തിലാണ്, ഒരു വൃക്ഷക്കൊമ്പിലാണ് ഹനുമാൻ ഇരിക്കുന്നത്, അതിനെ അങ്ങ് നശിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാം, അവിടെ സീതാദേവി ആ ആരാമത്തിൽ തന്നെ ഒരു ശിംശഭാ വൃക്ഷ ചുവട്ടിലാണുള്ളതെന്നുള്ളത് ഹനുമാൻ നല്ലോണം അറിയാതെ അദ്ദേഹം മറന്നില്ല. ആ ശിംശഭാ വൃക്ഷം ഒഴിച്ച് ബാക്കി എല്ലാ വൃക്ഷങ്ങളും കടപുഴകി എറിയുകയാണ്. ഗുൽമവല്ലി തരിക്കൂട്ടങ്ങൾ പൊട്ടി അലറും വിധവും. ഗുൽമവല്ലി തരിക്കൂട്ടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുറ്റിക്കാടുകൾ, വള്ളിപ്പടർപ്പുകൾ, മരങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പുഴുതു വീഴുകയാണ്, കടപുഴകി വീഴുകയാണ്. പൊട്ടി അലറും വിധവും, ഇതെല്ലാം കൂട്ടത്തോടെ പിഴുതെറിയുകയാണ്. അപ്പം ഈ ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ച് അവരെല്ലാം അങ്ങ് നിലവിളി തുടങ്ങി, അലറൽ തുടങ്ങി, നിലവിളി തുടങ്ങി. പദത്രികൾ, ഈ വൃക്ഷങ്ങളിലൊക്കെ പക്ഷികൾ ഉണ്ടാവുമല്ലോ, പദത്രി എന്നുള്ള വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. അപ്പൊ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കടപുഴകി വീഴുമ്പോൾ, മറിഞ്ഞു വീഴുമ്പോൾ അതിനകത്തുള്ള പക്ഷികളൊക്കെ പേടിച്ച് ഭയന്ന് നാല് വശത്തേക്കും ചിതറി ഓടും. അപ്പൊ അവർ വെറുതെയല്ല പക്ഷികൾ പോകുന്നത്, പക്ഷിക്കൂട്ടങ്ങൾ ഇങ്ങനെ ശബ്ദം കലവില ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ആകാശത്തിലൂടെ പറക്കുന്നത്. അതിനാകെ ബഹളമയം, ജനങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു, പക്ഷിക്കൂട്ടങ്ങൾ പറന്ന് അകലുന്നു, ഇതെല്ലാം കൂടെ പിന്നെ എന്താണ് മറിഞ്ഞു വീണ് നശിക്കുന്ന ആ ഒരു ശബ്ദം, അങ്ങനെ ആകെ ബഹളമയമാകും. രജനിചരപുരി എന്ന് പറഞ്ഞാൽ രാക്ഷസപുരി ആയ ലങ്ക ജടതി കീഴ്മേൽ മറിച്ചിതു. ആ ലങ്കയെ ഹനുമാൻ കീഴ്മേൽ മറിച്ചു, അപ്സൈഡ് ഡൗൺ ആക്കി, അങ്ങനെ തിരിച്ചു മറിച്ചിട്ടു ഹനുമാൻ. ഇത്രയും ബഹളവും ശബ്ദവും ഉണ്ടായാൽ പിന്നെ സീതയ്ക്ക് കാവിൽ നിൽക്കുന്ന രാക്ഷസിമാർ ഉണരാതിരിക്കുമോ? അവർ ഉണർന്നു, അവർ ഹനുമാനെ കാണുകയും ചെയ്തു. ആരാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഒരു വിചിത്ര ജീവി എന്നാണ് അവര് ധരിക്കുന്നത്, ഇത് ആരാണെന്ന് അറിയാൻ വയ്യ. ഇത്രമാത്രം മനസ്സിലായി, ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇവൻ അമിത ബല സഹിതൻ, ഇവൻ അമിതമായ ബലമുണ്ട്, അതിശക്തിമാനാണ് ഇവൻ. ഒന്ന്. രണ്ടാമത് അവർക്ക് മനസ്സിലായത്, ഇടി നിനദം ഒച്ച, ഇവന്റെ ഒച്ച ശബ്ദം കേട്ടാല് ഇടി വെട്ടുന്ന പോലെയാണ്. ഹനുമാൻ അത്രമാത്രം ഇങ്ങനെ അലറിക്കൊണ്ടാണ് ഈ പൂന്തോട്ടത്തെ നശിപ്പിക്കുന്നത്. ആ അലറിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒച്ച, അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ഇടിവെട്ടുമ്പോഴുള്ള ശബ്ദത്തിനോടാണ് ഉപമിക്കുന്നത്. അപ്പൊ അമിതമായ ബലവാൻ, അതിശക്തിമാനാണെന്ന് മനസ്സിലായി, ഇടിനാദം പോലെയുള്ള ഒച്ചയുള്ള ആളെന്ന് മനസ്സിലായി. കാഴ്ചയിലോ ഒരു വിചിത്ര ജീവിയെ പോലെ അവരത് പറയുന്നുണ്ട്, എന്തൊരു ജന്തു ഇത്, എന്തിന് വന്നത്, ഇത് എന്തൊരു ജന്തുവാണ്, ഇങ്ങനെ ജന്തുവിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, വാനരന്റെ രൂപമാണ് പക്ഷെ പർവ്വതത്തിന്റെ ആകാരമാണ്, എന്തൊരു ജന്തു ഇത്, എന്ത് എന്തിന് വന്നതും ഇങ്ങനെ ഒരു ജന്തുവിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഈ വിചിത്ര ജീവിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ സീതയോട് ചോദിക്കും. സീത ഇങ്ങനെ വളരെ എന്താണ് സ്നേഹത്തോടു കൂടിയിട്ടാണ് ചോദിക്കുക. സുമുഖി, സുന്ദരഗാത്രി, സുന്ദരമായ ശരീരത്തോട് കൂടിയിട്ടുള്ള സുന്ദരിയായ സീതാദേവി എന്നൊക്കെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. തവ നികടഭൂവി, നികടഭൂവി എന്നുള്ള വാക്കിനർത്ഥം സമീപത്ത്. തവ നികടഭൂവി, സീതാദേവി, ദേവിയുടെ സമീപത്ത് വന്ന് വിശേഷങ്ങൾ ചൊല്ലിയിലെയോ ചൊല്ലടോ. ഈ ആളാണോ ഇന്നലെ വന്ന് ഭവതിയുടെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നത്? ഇയാള് തന്നെ ആണോ അത്? അന്ന് ചെറിയ രൂപമായിരുന്നല്ലോ. അപ്പൊ ഇയാള് തന്നെ ആണോ അത്? മനസ്സിൽ ഭയം അധികം ഇവനെ കണ്ട്, ഇവനെ കണ്ട് ഞങ്ങൾക്കെല്ലാം മനസ്സിൽ വല്ലാത്ത ഭയം തോന്നുന്നു, പേടി തോന്നുന്നു. പറയൂ, ഇവൻ ആരാണ്? മർക്കടാകാരം ധരിച്ചിരിക്കുന്നത്, മർക്കടാകാരം കണ്ടാലൊരു വാനരന്റെ രൂപം തന്നെ, പക്ഷെ മറ്റൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും മാത്രമേ ഞങ്ങൾക്കറിയാം, മർക്കടാകാരമാണെന്ന് മാത്രം അറിയാം. ഇവൻ ആരാണ്, ദേവിക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോ, യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങിപ്പോയ ഹനുമാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് സീത സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതാരാണ്, ഇത് ഇതാണ്, ഇത് ഹനുമാനാണ്, അദ്ദേഹത്തെ അറിയാം എന്നൊരു വാക്ക് സീത പറയുന്നുമില്ല. അതിന് പകരം സീത ഒരു കൗശലം പ്രയോഗിച്ചു.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
0: കഴിഞ്ഞ കാപ്സ്യൂൾ അവസാനിക്കുന്ന സമയത്ത് ഭയന്ന് വിറച്ച രാക്ഷസിമാർ, സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ത്രിജട ഉൾപ്പെടെയുള്ള രാക്ഷസിമാർ സീതയോട് ചെന്ന് ഭയചകിതരായി സീതയോട് ചെന്ന് ചോദിക്കുകയാണ് ഹനുമാനെ അറിയാമോ എന്ന്. കഴിഞ്ഞ ദിവസം സീതാദേവിയുടെ അടുത്ത് വന്നല്ലോ, എന്തോ സംസാരിക്കുന്ന കണ്ടല്ലോ എന്നൊക്കെ അവർ ചില സൂചനകൾ പറയുന്നുണ്ടെങ്കിലും സീത അതിൽ വഴങ്ങുന്നില്ല. സീത അവിടെ ഒരു കൗശലം പ്രയോഗിക്കുന്നതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ കൗശലം? സീത ഇത് രാക്ഷസൻ, ഏതോ ഒരു രാക്ഷസന്റെ കളിയായിട്ട് ആ സംഭവത്തെ ട്വിസ്റ്റ് ചെയ്ത് വിടുകയാണ് സീത അവിടെ ചെയ്യുന്നത്. സീത പറയുന്ന ഇത് ഏതെങ്കിലും ഒരു രാക്ഷസന്റെ മായയാകാം. രജനി ചരകുല രചിത മായകളൊക്കെ, രജനി ചരകുല രാക്ഷസ കുലത്തിലെ രചിത, അവരുടെ തിരക്കഥ തയ്യാറാക്കിയ ചില ഏതെങ്കിലും മായകളാവാനാണ് ഈ സാധ്യത. ഈ രാക്ഷസന്മാർ അവരുടെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് ഓരോരോ മായകൾ കാണിക്കും. അത് സാധാരണ മനുഷ്യ സ്ത്രീയായ എനിക്ക് എങ്ങനെ അറിയാനാണ്? അത് രാക്ഷസ കുലത്തിൽപ്പെട്ട നിങ്ങൾക്കൊക്കെ അല്ലേ അറിയാമോ? ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അറിയുക? നിങ്ങൾ ഭയന്നിരിക്കുകയാണ്, ഞാൻ അതിനേക്കാൾ ഭയന്ന് ഇരിക്കുകയാണ്, ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും. അപ്പൊ ഇതാരെന്ന് കണ്ടുപിടിക്കേണ്ടത് രാക്ഷസന്മാർക്ക് തന്നെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെ അറിയാനാണ് എന്നാണ് സീത പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് സീത ആ പന്ത് രാക്ഷസികളുടെ കോർട്ടിലേക്ക് വളരെ സമർത്ഥമായി തന്നെ ഇട്ടുകൊടുത്തു. അത് ഫലം കണ്ടു, ആ കൗശലം ഫലം കണ്ടു. ഹനുമാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. രാക്ഷസിമാർ ഓടിച്ചെന്ന് രാവണനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം നടന്നതെല്ലാം അറിയിക്കുന്നു. ആ പൂന്തോട്ടം ഹനുമാൻ നശിപ്പിച്ചതും എല്ലാം വളരെ വിസ്തരിച്ച് രാവണനോട് പറയുകയാണ്, പേടിച്ച് വിറയ്ക്കുകയാണ്. അതേസമയം രാവണനോടെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാവണനിലേക്ക് ഈ വിവരം ഒന്ന് എത്തിക്കാൻ ഹനുമാനെ രാവണനുമായിട്ടൊന്ന് ഒരു ഒരു എന്താണ് സംഗമം, ഒരു സമാഗമം ഉണ്ടാകണം. അപ്പൊ ഒരു കാര്യത്തിനൊരു കാരണം വേണം അല്ലേ? അങ്ങനെ ഹനുമാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇത് എങ്ങനെ രാവണനിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നു? അപ്പോഴാണ് ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയിരിക്കുന്നത്. അജ്ഞത നടിച്ചുകൊണ്ടുള്ള സീതയുടെ പ്രകടനവും ഗംഭീരമായി ഹനുമാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുകയാണ്. രാക്ഷസിമാർ രാവണനെ ചെന്ന് പറയുന്നു, സ്വാഭാവികമായിട്ട് ഇത് കേട്ട രാവണൻ വളരെ കോപിഷ്ഠനാകുന്നു, പ്രകോപിതനാകുന്നു. എന്താണ് അവർ ചെന്ന് പറഞ്ഞത്? അവരെന്താണ് എന്ന് പറഞ്ഞത്? ഒരു വിപിനചരൻ, ഒരു വാനരൻ, വാനരൻ എന്ന് പറയാനൊക്കുകയില്ല, സാധാരണ വാനരനല്ല, അമിത ബലൻ, അമിതമായ ബലം, വലിയ അതിശക്തിമാനാണ്. മാത്രമല്ല അചല സന്നിഭൻ, പർവ്വത തുല്യമായ ഒരു ശരീരത്തോട് കൂടിയവനാണ്. അചല സന്നിഭനാണ്. ആ അവൻ എന്താണ് ചെയ്തത്? ആ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ മനോഹരമായ ഉദ്യാനമൊക്കെ അവൻ നശിപ്പിച്ചു കളഞ്ഞു, ഒട്ടും ബാക്കി വെച്ചിട്ടില്ല. മാത്രമോ പൊട്ടിച്ചിത് ചൈത്യ പ്രാസാദമൊക്കെ, അങ്ങയുടെ ഒരു മണിമാളിക ഉണ്ടല്ലോ ഉദ്യാനത്തിൽ, അങ്ങേക്കറിയാമല്ലോ അവിടെ ഒരു മണിമാളിക ഉള്ളത്, അതിലെ പൊടി പോലും ഇപ്പൊ കാണാനില്ല, പൊട്ടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. മുസലധരനാണ് അവൻ. മുസലധരൻ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് ഉലക്കയാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. ഹനുമാന്റെ ഇരുമ്പ് ഗതയായിരിക്കണം അവർ അങ്ങനെ സൂചിപ്പിക്കുന്നു. ഒരു ഇരുമ്പ് ഉലക്ക കൊണ്ടാണ് അവൻ ഈ പരാക്രമം എല്ലാം കാട്ടിക്കൂട്ടിയത്. യാതൊരു ഭയവും ഇല്ലാത്തവനാണ്, അപഗത ഭയാകുലം, യാതൊരു ഭയവും ഇല്ലാതെയല്ലേ അവൻ ഈ കാവൽക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയത്. ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അന്തപുരത്തിൽ പൂന്താനത്തിന് ചുറ്റും കാവലുന്ന രാക്ഷസന്മാരെയൊക്കെ അവൻ ഇല്ലാതാക്കി കളഞ്ഞു, കൊന്നൊടുക്കി കളഞ്ഞു. യാതൊരു ഭയവും ഇല്ലവൻ, അപഗത ഭയാകുലം, ഒരു ആകുലതയും ഇല്ല, ഒരു ഭയവും ഇല്ല. ഭുവനം അതിൽ ഒരുവനെയും അവന് ഭയമില്ല. ഈ ഭുവനത്തിൽ, ഈ ലോക ലോകത്തിൽ ആരെയും അവന് ഭയമില്ല. അതാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്, ഈ ലോകത്ത് ആരെയും അവന് ഭയമില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ അവന്? പക്ഷെ ഇപ്പോഴും അവൻ പോയിട്ടില്ല അവിടുന്ന്, പോയില്ല അവൻ അവിടുന്ന്. ഇനിയും പ്രഭു ഇതെല്ലാം കാട്ടി കൂട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ടില്ല, അവന് സ്ഥലം വിട്ടിട്ടില്ല, അവൻ അവിടെ തന്നെ ഉണ്ട്. രാവണൻ ഇതെല്ലാം കേട്ട് സ്വാഭാവികമായിട്ടും കോപം കൊണ്ട് വിറച്ചു. എന്താണ് ആ രാവണന്റെ ആ അപ്പോഴത്തെ വികാരത്തെ കുറിച്ച് രാമായണത്തിൽ പറയുന്നത് നോക്കാം. ദന്തശു കോപമക്രോധ വിവശനായി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അതിന്റെ അർത്ഥം കോപം വന്നിട്ട് ഇങ്ങനെ സർപ്പത്തെ പോലെ പത്തി വിടർത്തി, സർപ്പത്തിന്റെ കോപം വരുമ്പോ പത്തി വിടർത്തി ആടുമല്ലോ, അതേപോലെ രാവണൻ അങ്ങനെ കോപിഷ്ഠനായി ക്രുദ്ധനായി പത്തി വിടർത്തി ആടുകയാണ്. എന്തും ചെയ്യാൻ സന്നദ്ധനായി സ്വയം മതി മറന്നു നിൽക്കുകയാണ് രാവണൻ. ഈ സമയത്ത് രാവണൻ എന്തും ചെയ്യാൻ മടിക്കില്ല. രാവണൻ പറയുന്നു ഒരു കാര്യം രാവണന് മനസ്സിലായി, അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴിവേ വന്നവൻ ഏതും എളിയവനല്ല എന്ന് നിർണയം. നമ്മുടെ ശത്രുവോ നിസ്സാരക്കാരനല്ല, നിസ്സാരനല്ല, സാധാരണക്കാരനല്ല, ചില്ലറക്കാരനല്ല എന്ന് പറയും. രാത്രി നേരത്ത് ഇരുട്ടിന്റെ മറവിൽ യാതൊരു ഭയവുമില്ലാതെയാണ് അവൻ വന്ന് ഇവിടെ ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത്. അതിന് ഒരു മറുപടിയേ ഉള്ളൂ, നമ്മുടെ ഭടന്മാരെ അവിടേക്ക് വിടുക. ഒന്നും രണ്ടും ഭടന്മാരെയല്ല, ആരവിടെ രാവണൻ കൽപ്പിച്ചു 100,000 വീരന്മാർ വരട്ടെ എന്നാണ് പറയുന്നത്. 100,000 എന്ന് പറഞ്ഞാൽ 100,000 വീരന്മാരായ പോരാളികൾ ഉടൻ തന്നെ ആ ഉദ്യാനത്തിലേക്ക് ആ ഹനുമാൻ ഉള്ള ആ സ്ഥലത്തേക്ക് തിരിക്കട്ടെ എന്ന് രാവണൻ കൽപ്പിച്ചു. അങ്ങനെ അവർ വെറുതെ കൈമിശി പോയാൽ പോരാ. രാവണൻ പറയുന്നു നിശിത ശര കുലിശ മുസലാദ്യങ്ങൾ, എത്രയും മൂർച്ചയേറിയ അമ്പുകൾ തുടങ്ങി സകലവിധ ആയുധങ്ങളും ഏന്തി വേണം. എല്ലാ ആയുധങ്ങളും ഏന്തിക്കൊണ്ട് വളരെ മൂർച്ചയുള്ള ശരങ്ങൾ ഒക്കെ അവരുടെ ആ ആയുധ ശേഖരത്തിൽ വേണം. അങ്ങനെ വെറും കൈയോടുകൂടി പോകരുത്, എല്ലാവരും 100,000 പേർ, അതിൽ തന്നെ വളരെ വീര ശൂര പരാക്രമികളായ ഭടന്മാർ തന്നെ പോകണം. അപ്പൊ സൈന്യം സർവസജ്ജരായി സർവസന്നാഹങ്ങളോടും കൂടി ഹനുമാൻ ഇരിക്കുന്ന ആ പൂന്തോട്ടത്തിലേക്ക് എന്തിനും തയ്യാറായി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അവരുടെ ശബ്ദം ഇതാ അടുത്തടുത്തടുത്ത് വരുന്നു. ഹനുമാൻ ഉണ്ടോ ഭയക്കുന്നു? രാവണൻ പോലും പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ആരെയും ഹനുമാന് ഭയമില്ല എന്നാണ്. എന്നിട്ടാണോ ഈ 100,000 വരുന്ന സൈന്യമൊക്കെ ഹനുമാൻ ഒരു ഒരു ഹനുമാൻ ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹം പറയുന്നു അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒരു സിംഹനാദം പുറപ്പെടുവിക്കും. ഹനുമാൻ മനസ്സിലായി ഇങ്ങനെ വലിയൊരു സൈന്യം അദ്ദേഹത്തെ എതിരിടാനായി വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഒരു സിംഹനാദം പുറപ്പെടുവിക്കും, സാധാരണ സിംഹനാദമല്ല, ശിഖരി കുലമോടു അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തു. പർവ്വത കൂട്ടത്തിലാണല്ലോ, പർവ്വതത്തിലാണല്ലോ ഇരിക്കുന്ന ആ പർവ്വത കൂട്ടം തന്നെ ഹനുമാന്റെ സിംഹനാദം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി മറിഞ്ഞു. ഭൂമിയാകട്ടെ കുലുങ്ങി വിറച്ചു, ഒരു വലിയ ഭൂമി കുലുക്കം തന്നെ ഈ സിംഹനാദം കേട്ടപ്പോൾ ഉണ്ടായി. അങ്ങനെ അടുത്തടുത്ത് വരുന്ന ആ രാവണ സൈന്യത്തിലെ ഓരോരുത്തരായി ഈ സിംഹനാദം കേട്ടിട്ട് ഭയന്ന് വിറച്ച് ഭയചകിതരായി അത്ഭുത സ്തബ്ധരായി എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരുത്തരായി ഭയന്ന് മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുന്ന ഈ അവസരത്തിലാണ് ഇന്നത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുന്ന. ബാക്കി എന്ത് സംഭവിക്കും നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
6: അടിമുടിയല്ലേ?
5: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC.

0: ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ചരിത്രത്തിൽ ഇന്ന് മെയ് 12. പോത്തന്നൂർ മദ്രാസ് തീവണ്ടിപ്പാത തുടങ്ങിയതും കുഷ്ഠരോഗ പ്രതിരോധത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഇന്ത്യ വികസിപ്പിച്ചതും വിജയലക്ഷ്മി പണ്ഡിത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ വനിതാ അംബാസിഡറായതുമൊക്കെ ഒരു മെയ് 12-നായിരുന്നു. മെയ് 12-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് മെയ് 12.

ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിന്റെ സ്ഥാപകയായ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് ഇന്ന്. ഈ ദിനത്തെ നഴ്സുമാർ സമൂഹത്തിന് ചെയ്യുന്ന വിലയേറെ സേവനങ്ങളെ ഓർമ്മിക്കുന്നതിനായി ലോകം ആചരിച്ചു വരുന്നു. ആയിരത്തി 1820 മെയ് 12 ആയിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗൽ ജനിച്ചത്.

റഷ്യയും ചെച്ചനിയും സമാധാന കരാറിൽ ഒപ്പുവെച്ചത് 1997 May 12 പോത്തന്നൂർ മദ്രാസ് തീവണ്ടി പാത തുടങ്ങിയത് 1862 May ഇന്നേ ദിവസമായിരുന്നു. ശുചീന്ദ്രൻ സത്യാഗ്രഹം ലക്ഷ്യപ്രാപ്തിയിലെത്തിയത് 1926 May 12 ശുചീന്ദ്ര ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാതകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു ഇത്. കുഷ്ഠരോഗ പ്രതിരോധത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഇന്ത്യ വികസിപ്പിച്ച് പുറത്തിറക്കിയത് 1999 May 12 ലെപ്രോവാക്സ് എന്ന് ഇത് അറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് മാസിക ക്രിക്സോൺ പുറത്തിറങ്ങിയത് 2019 May 12 ഇന്ന് ദേശീയ ആശുപത്രി ദിനം. മെഡിക്കൽ പരിശോധനകളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: നമ
1: ഹരി ഓം. സാരമില്ല എന്ന് പറയാതിരിക്കാം. പ്രശ്ന പരിഹാരങ്ങൾ ആലോചിച്ച് കഷ്ടപ്പെട്ട് പറഞ്ഞു കൊടുക്കാൻ മെനക്കെടാതിരിക്കാം. അവരുടെ കൂടെ നമുക്കും ചിന്തിക്കാം. കേട്ടില്ലേ, അങ്ങനെ ഒരു സഹായം ചെയ്യും. അപ്പൊ അവർക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും.

0: ലളിതമായ ഒരു ഉദാഹരണം പറയട്ടെ. ഒരു കുട്ടി സ്വാമിയോട് പറഞ്ഞു,
1: എനിക്കിതൊക്കെ അച്ഛനോട് തുറന്നു പറയാൻ ധൈര്യമില്ല സ്വാമി, ഞാൻ എന്ത് ചെയ്യും?
0: എനിക്കിതൊക്കെ അച്ഛനോടൊന്ന് തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ല, ഞാൻ എന്ത് ചെയ്യും? സ്വാമി ചെയ്തത്, ഇതൊക്കെ അച്ഛനോട് തുറന്ന് പറയാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞത് സ്വാമിക്ക് മനസ്സിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പൊ അവിടെ ആലോചിക്കാൻ അയാൾക്ക് അവസരം കിട്ടി. ഇവിടെ ഇപ്പൊ എന്തിനാണ് ധൈര്യമില്ലാത്തത്? തുറന്ന് പറയാനാണ് ധൈര്യമില്ലാത്തത്. അപ്പൊ ഇനി എന്ത് ചെയ്യും ചോദിച്ചാൽ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത് എന്നാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കില്ല, അയാള് പറഞ്ഞു, എന്നാ പിന്നെ എഴുതി കൊടുത്താലോ? നമ്മൾ പറഞ്ഞു അത് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. കേട്ടില്ലേ, തുറന്നു പറയാൻ ധൈര്യമില്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന കാര്യം ആലോചിക്കാം. ഇങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോഴേ അത് അവരുടേതാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? ഈ എഴുതി കൊടുക്കുന്നത് കാര്യത്തെ സങ്കീർണമാക്കി എന്ന് വിചാരിക്കുക. അവര് ഓടി വന്നിട്ട് നമ്മളോട് പറയും, നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ എഴുതി കൊടുത്തത്. ഇതിലൊന്നും നമ്മൾ ഉത്തരവാദിത്തം എടുക്കേണ്ട കാര്യമില്ല. എല്ലാ തലങ്ങളും ചിന്തിക്കാൻ അവർക്ക് സാധിക്കണമെങ്കിൽ അവരുടെ ഡിസിഷൻ ആയിരിക്കണം. ഈ ഒരു ലൈൻ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ ദൈവേത് സാരല്ല എന്ന് പറയാതിരിക്കൂ, സൊല്യൂഷൻസ് കൊടുക്കാതിരിക്കൂ. അതിനേക്കാൾ സ്വാമിക്ക് ഇവിടെ പറയാനുള്ള വിഷയം മറ്റൊന്നാണ്. ഈ കോണ്ടെക്സ്റ്റിൽ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? എല്ലാം മറക്കൂ എന്ന് ദൈവേത് പറയാതിരിക്കൂ. കേട്ടില്ലേ, കാരണം അത് സാധിക്കണില്ല എന്നവര് വീണ്ടും തേങ്ങും വിലപിക്കും. കേട്ടില്ലേ, പകരം ഏത് ഓർമ്മയിലും ഊർജമുണ്ട്. പണ്ടെപ്പോഴോ സ്വാമി ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു വാക്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്താ വാക്യം എന്നറിയാമോ? വാട്ട് ഈസ് എൻ ഇമോഷൻ, എന്താണ് ഒരു വികാരം? സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എനർജി ഇൻ മോഷൻ, അതാണ് ഇമോഷൻ. ഈ പ്രയോഗം സ്വാമിക്ക് ഇഷ്ടപ്പെടാൻ കാരണം, ഇത് ഉദ്ധരിക്കാൻ കാരണം, ഓരോ വികാരത്തിലും ഊർജം നിഹിതമാണ്. ദാറ്റ് ഈസ് ഇൻഹറന്റ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓരോ വികാരത്തിലും, അത് സങ്കടമാകട്ടെ, ഭയമാകട്ടെ, പരിഭ്രമമാകട്ടെ, നിരാശയാകട്ടെ, ഏത് വികാരത്തിലും ഊർജമുണ്ട്. ആ ഊർജത്തെ പ്രയോജനപ്പെടുത്താൻ പാകത്തിൽ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പ്രയോജനപ്പെടുത്തിയെടുക്കാൻ പാകത്തിൽ പരിണമിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനെന്താ വഴി എന്നാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാം മറക്കൂ എന്നല്ല നിർദ്ദേശം, പിന്നെയോ ഇരുന്ന് അങ്ങോട്ട് ഓർമ്മിക്കൂ സേർ. കാരണം എന്താണ്? ഓരോ ഓർമ്മയിലും ഊർജമുണ്ട്. കൂടെ വരുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. പറയൂ. താങ്ക് യു. ഓർമ്മകളെ നമുക്ക് രണ്ട് പട്ടികയായിട്ട് തിരിക്കാം. ഒന്ന്, ധന്യധന്യമായ ഓർമ്മകൾ. സന്തോഷപ്രദങ്ങളായ ഓർമ്മകൾ. മനസ്സിലാവുന്നില്ലേ പ്രയോഗം? ചില ഓർമ്മകൾ അങ്ങനെയാണ്, അത്തരം ഓർമ്മകളിൽ ഊർജമുണ്ട്, ആ ഊർജത്തെ ആവാഹിക്കൂ എന്ന് പറഞ്ഞാൽ താരതമ്യേനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്.
1: കേട്ടില്ലേ,
0: ഈ എക്സസൈസ് അവര് പല സെഷനുകളിലും ചെയ്യിപ്പിക്കും. അധ്യാപകരുടെ സമാഗമങ്ങളിൽ ഞങ്ങൾ ചെയ്യിക്കാറുണ്ട്.
1: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ കുറിച്ച്, അധ്യാപികയെ കുറിച്ച് ആലോചിക്കൂ, പറയൂ.
0: അവരതിങ്ങനെ ആലോചിച്ച് പോകുമ്പോ തന്നെ ആ മുഖത്ത് മിന്നിമറയുന്ന വികാരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
1: എന്റെ ശാരദ ടീച്ചറെ ഒരിക്കലും മറക്കില്ല. വലിയൊരു എൻതൂസിയാസം അവർക്ക് ആ ഓർമ്മ ഉണരുന്നതോടെ ഉണ്ടാവുന്നു എന്ന് പറയും. കേട്ടില്ലേ,
0: അപ്പൊ ഇങ്ങനെയുള്ള ഓർമ്മകൾ
1: എൽ കെ ജിയിൽ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയത്
0: ഇങ്ങനെ തുടങ്ങി.
1: അങ്ങനെ എത്രയെത്രയോ നല്ല ഓർമ്മകളുണ്ട്, അവയിലൊക്കെ ഊർജമുണ്ട്. ഇപ്പോൾ നമുക്ക് വല്ല നിരാശയോ ഡിപ്രഷനോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഫ്യൂവൽ അടിച്ചിട്ട് വരാവുന്നതാണ്.
0: ഡിഡ് യു ഗെറ്റ് ദി പോയിന്റ്?
1: അത് പെട്രോൾ ബങ്ക്സ് ആണ്, അല്ലെങ്കിൽ ഇന്ധന കേന്ദ്രങ്ങളാണ്. അവിടെ പോയിട്ട് അടിച്ചിട്ട് വരാം. Is it clear?
0: വാൽമീകി രാമായണത്തിൽ ഒരു രംഗം സ്വാമി അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്.
1: ഏതാത്?
0: ഒരു ഈ ചിത്രകൂട വാസം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് കാടിന്റെ എല്ലാ ക്രൂരതകളും വ്യാപകമായിട്ടുള്ള ദണ്ഡകാരണ്യത്തിലേക്ക് മൂവർ സംഘം, ആരാ അവര്? രാമ, ലക്ഷ്മണ, സീത, മൂവർ സംഘം. ഇവരെ പ്രവേശിക്കുമ്പോൾ അന്ന് അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും ആശ്രമത്തിൽ ചെല്ലുന്നു. പിറ്റേന്നാണ് കാട്ടിലേക്ക് പ്രവേശിക്കുക. ആ സായം സന്ധ്യയുടെ വർണ്ണന വാൽമീകി മഹർഷി വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ രസകരമായിട്ടുണ്ട്. സന്ധ്യയും വന്നു എന്നൊരു പ്രയോഗ തർജ്ജിമ ചെയ്യുമ്പോഴേ അനസൂയാദേവിയെ ചെന്ന് നമിക്കാൻ അത്രി മഹർഷി ജാനകിയോട് പറഞ്ഞു. ദേവി ചെന്ന് നമസ്കരിക്കുന്ന സമയത്ത് അമ്മയുടെ രൂപം വർണ്ണിച്ചിട്ടുണ്ട്, തൂ വെള്ള, അണിഞ്ഞതും വെള്ള വസ്ത്രം, ജരാനര ബാധിച്ച് അത് കൂടിയൊരു വെള്ളമയം, തൂ വെണ്മ. വിറയ്ക്കുന്ന കൈകളോടെ അമ്മ അനുഗ്രഹിക്കുന്നു. അവിടെ നമിച്ച ജാനകിയോട് വിവിധ ആഭരണ വിശേഷങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അമ്മ പറയാണ്, ഇതൊക്കെ അണിയൂ, എന്നിട്ട് അതെ സ്വയംവര ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയൂ. സ്വയംവര ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയൂ. ഇത് ഓർമ്മയിൽ നിന്ന് ഊർജമാർജിച്ച് കാനനയാത്രയിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ ജാനകിയെ ഒരുക്കി അയച്ചതാണ് എന്ന് പറയാം.
1: വ്യക്തമാകുന്നുണ്ടോ?
0: പറയാ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്കും നമ്മുടെ ഓർമ്മകളിൽ ചികഞ്ഞ് ഊർജത്തെ ആർജിക്കാവുന്നതാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്.
1: ഇസ് ഇറ്റ് ക്ലിയർ?
0: ഇനി വേറൊരു ഓർമ്മയുടെ രീതി എന്താ? അത് ഭയാനകമായ ഓർമ്മകളാണ്, സങ്കടഭരിതമായ ഓർമ്മകളാണ്, നിരാശയുടെ നീർച്ചുഴിയിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഓർമ്മയാണ്. ക്ലിയർ? ഉദാഹരണമായിട്ട് വീണ്ടും

0: പ്രമാണത്തിൽ തന്നെ ഉണ്ട്.
1: ദശരഥൻ എന്ന രാജാവ് വാസ്തവത്തിൽ ഒരു മഹർഷിയുടെ വാക് ശാപ ശരത്താൽ കൊല്ലപ്പെട്ടവനായിരുന്നു. കേട്ടില്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആള് വലിയ രാജാവാണ്, ഗംഭീരനാണ്, പക്ഷേ എന്നോ കൊല്ലപ്പെട്ടിരിക്കുന്നു. ശബ്ദവേദി ശരം പ്രയോഗിച്ച് മിടുക്ക് കാണിച്ച ദശരഥനെ മറ്റൊരു ശബ്ദശരത്താൽ ഒരു തപസ്വി കൊന്നിരിക്കുന്നു. ആ ഓർമ്മ നിരന്തരം ദശരഥനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൗസല്യയോട് ആദ്യമായി പറഞ്ഞ നാൾ അന്നൊരു അർദ്ധരാത്രിയായിരുന്നു. രാമചന്ദ്രപ്രഭു കാനനത്തിലേക്ക് പോയതിന്റെ 6-ാം നാൾ അർദ്ധരാത്രിയിലാണ് കൗസല്യയോട് ദശരഥൻ ശാപവൃത്താന്തത്തെ കുറിച്ച് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞതും ആള് മരിച്ചു. ശാപശരം, വാക്ശരം, കേട്ടില്ലേ? എങ്ങനെ മാനേജ് ചെയ്യാൻ ചോദിക്കുക. കുറച്ചുകൂടി പറഞ്ഞോട്ടെ. ഓരോ ഓർമ്മയും ഓരോ ഫയലാണ് എന്ന് വിചാരിക്കൂ. ആ ഫയലിൽ, ഓർമ്മ ഫയലിൽ പ്രയോഗം ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ അല്ലെ? കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഫയലുകൾ ആയിട്ട് സൂക്ഷിക്കുന്നു. ഓരോ ഓർമ്മ ഫയലിലും ദേശമുണ്ട്, കാലമുണ്ട്, വ്യക്തിവിശേഷങ്ങളുണ്ട്, രാഗദ്വേഷങ്ങളുണ്ട്, പല വികാരങ്ങളുമുണ്ട്. എല്ലാം ചേർന്നതാണ് ഒരു ഫയൽ. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: Wake up with rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
0: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
2: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു

0: ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4 ഉം 7 ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559-ലും നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധസേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: രാത്രി 7:25.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം പ്രാർത്ഥന എന്ന ആൽബത്തിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. കെ എസ് ചിത്രയും വിൻസെന്റും സംഘവും പാടിയത്. രചന കെ വി തിക്കുറിശി, സംഗീതം ജോയ് തോട്ടൻ.
2: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

0: music with Radio Sandvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം ദ്വിതീയാ വിഭക്തി സ്ത്രീലിംഗ ഏകവചനേ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം ദ്വിതീയാ വിഭക്തിയിൽ സ്ത്രീലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി. ഛാത്ര അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്ര അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്ര അധ്യാപികാം പശ്യതി. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ. പുരുഷ വാർത്താം ശൃണോതി, പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷ വാർത്താം ശൃണോതി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ. പ്രകാശ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ

0: പരിണയിച്ചു പ്രകാശൻ, ആരെ പരിണയിച്ചു പ്രകാശഃ, കാം പരിണീതവാൻ അധ്യാപകഃ, ഭവതീം സൂചയിഷ്യതി അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു, അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു, അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു, അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി ഭക്തഃ മധുരാം ഗച്ഛതി ഭക്തൻ മധുരയ്ക്ക് പോകുന്നു, ഭക്തഃ മധുരാം ഗച്ഛതി ഭക്തൻ മധുരയ്ക്ക് പോകുന്നു, ഭക്തൻ മധുരയ്ക്ക് പോകുന്നു, ഭക്തഃ മധുരാം ഗച്ഛതി ശിശുഹു നിദ്രാം കരോതി ശിശു നിദ്രയെ ചെയ്യുന്നു അല്ലെങ്കിൽ നിദ്രയെ പ്രാപിക്കുന്നു, ശിശുഹു നിദ്രാം കരോതി ശിശു നിദ്രയെ ചെയ്യുന്നു, ശിശു നിദ്രയെ ചെയ്യുന്നു ശിശുഹു നിദ്രാം കരോതി ഹയഹ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു, ഹയഹ അതായത് ഇന്നലെ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു, ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു ഹയഹ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മംഗളവാസരെ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45 ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത് ജയതു സംസ്കൃതം ജയതു ഭാരതം
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം ജയതു സംസ്കൃതം ജയതു ഭാരതം
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം ആശയം അവതരണം സോമയാജി സാങ്കേതിക സഹായം ശ്യാംദാസ്
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ കേൾക്കൂ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM

വീണ്ടും ഒരു അന്താരാഷ്ട്ര നഴ്സസ് ഡേ വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ നഴ്സസ് ഡേ ആയി ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്തുകൊണ്ടാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത്?

0: ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിക്കാൻ വേണ്ടി വൈദ്യുതി പോലുമില്ലാതിരുന്ന കാലത്ത് ഓരോ പട്ടാളക്കാരുടെയും കിടക്കക്കരികിൽ പോയി അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയതിനാലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ വിളക്കേന്തിയ വനിത എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു രോഗിയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് വേണ്ടി അവർ കിടക്കുന്ന പരിസരം വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമായി ഫ്ലോറൻസ് നൈറ്റിംഗേളിന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നാം ഇന്ന് പരിശീലിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗിന്റെയും മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും യഥാർത്ഥ അമരക്കാരിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൾ. എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നഴ്സിംഗ് മേഖലയിലെ ആദ്യ ശാസ്ത്രീയ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായും സാമൂഹികമായും വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ആതുര സേവന രംഗത്ത് അവർ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: When the world is tired and broken down,

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: என்ன
2: என்ன
1: ஏன் இப்படி பாக்குற?
2: ஒண்ணுமில்லையே.
1: ஒண்ணு இல்லைன்னா ஏன் கைய வைக்கிற?
2: ஏன் கை? நான் எங்க வேணாலும் வைப்பேன்.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: പടാവ് പ്രധാനമന്ത്രി കാ സംയുക്ത അറബ് അമീരാത് കാ സംയുക്ത അറബ് അമീരാത് സാത്ത് ഹമാരെ ബഹുയാമേ റിഷ്തേ ഹേ ലേക്കിൻ ഉസ്മേ ഊർജ സുരക്ഷ ബഹുത് അഹം മജബൂത് കർ സകേ ഉസ്കെ അലാവേ ജോ ചാർ അന്യ ദേശ് ഹേ നോർഡിക് സമിറ്റ് ഹോനേ വാലാ ഹേ നോർവെ കി യാത്ര ഹേ സ്വീഡൻ കി യാത്ര ഹേ ഇറ്റലി കി യാത്ര ഹേ നെതർലൻഡ്സ് കി യാത്ര ഹേ ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം മേ ഭാരത് മേ ബഹുത് കാം ഹോ രഹാ ഹേ ഓർ ക്ലീൻ എനർജി ടെക്നോളജീസ് മേ യേ ലോഗ് ഓർ ഗ്രീൻ ട്രാൻസിഷൻ മേ കാഫി ആഗേ ഹേ തോ ഇൻ സഭി മുദ്ദേ പർ ഹമാരി ബാത് ചീത് ഹോഗി വികസിത് ഭാരത് കി തരഫ് ഹംകോ ലേ ആതാ ഹേ ഉസ്കോ കൈസേ മജബൂത് കിയാ ജായേഗാ യേ പ്രധാനമന്ത്രി കേ ദൌറേ കാ ഏക് മുഖ്യ ആധാർ ഹേ.
0: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബിബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: PG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്.

0: KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്ററി കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബെഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
2: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. അഹമ്മദാബാദ് ാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി.

0: യുവവാണിയിൽ ഇന്നാദ്യം കൗമാരക്കാരിലെ ടെൻഷൻ അകറ്റാം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബി ജയരാജുമായുള്ള അഭിമുഖ സംഭാഷണമാണ്.
1: സാമൂഹിക ബന്ധങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളിലൊന്നാണ്. നവമാധ്യമങ്ങളുടെ കടന്നുവരവ് യുവാക്കളിൽ സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നതിനും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നിരവധിയാണ്. ഈ കാലഘട്ടത്തിൽ പൊതുവിൽ ജീവിതക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനമായും ആരോഗ്യ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം, ബന്ധങ്ങളിലെ വിള്ളലുകൾ, അനാരോഗ്യകരമായ മത്സരങ്ങളുടെ വർദ്ധനവ് എന്നിവ യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾക്കും ടെൻഷനും കാരണമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എപ്രകാരം മനഃശാസ്ത്രപരമായി സമീപിക്കാം?
2: ശരിയാണ്, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. യുവാക്കൾ ഇപ്പോഴും ഒത്തിരി അധികം
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വീണ്ടും ഒരു അന്താരാഷ്ട്ര നഴ്സസ് ഡേ വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ നഴ്സസ് ഡേ ആയി ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്തുകൊണ്ടാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത്?

ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിക്കാൻ വേണ്ടി വൈദ്യുതി പോലുമില്ലാതിരുന്ന കാലത്ത് ഓരോ പട്ടാളക്കാരുടെയും കിടക്കക്കരികിൽ പോയി അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയതിനാലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ വിളക്കേന്തിയ വനിത എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു രോഗിയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് വേണ്ടി അവർ കിടക്കുന്ന പരിസരം വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമായി ഫ്ലോറൻസ് നൈറ്റിംഗേളിന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നാം ഇന്ന് പരിശീലിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗിന്റെയും മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും യഥാർത്ഥ അമരക്കാരിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൾ. എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നഴ്സിംഗ് മേഖലയിലെ ആദ്യ ശാസ്ത്രീയ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായും സാമൂഹികമായും വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ആതുര സേവന രംഗത്ത് അവർ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45-നും പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-നും. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വീണ്ടും ഒരു അന്താരാഷ്ട്ര നഴ്സസ് ഡേ വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമാണ് നമ്മൾ നഴ്സസ് ഡേ ആയി ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്തുകൊണ്ടാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത്?

ക്രിമിയൻ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിക്കാൻ വേണ്ടി വൈദ്യുതി പോലുമില്ലാതിരുന്ന കാലത്ത് ഓരോ പട്ടാളക്കാരുടെയും കിടക്കക്കരികിൽ പോയി അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയതിനാലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ വിളക്കേന്തിയ വനിത എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു രോഗിയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് വേണ്ടി അവർ കിടക്കുന്ന പരിസരം വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമായി ഫ്ലോറൻസ് നൈറ്റിംഗേളിന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നാം ഇന്ന് പരിശീലിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിംഗിന്റെയും മെഡിക്കൽ

0: സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും യഥാർത്ഥ അമരക്കാരിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നഴ്സിംഗ് മേഖലയിലെ ആദ്യ ശാസ്ത്രീയ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായും സാമൂഹികമായും വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ആതുര സേവന രംഗത്ത് അവർ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഓരോ വർഷവും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: When the world is tired and broken down,

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരീഷ്.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: Radio Santhanam 90.4 FM il ippol kelkam bedtime stories. Avadaranam Rita George.
2: കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ചെന്നായ, കാക്ക, പിന്നെ മുയല്, അങ്ങനെ ഇവരുടെ മൂന്നുപേരുടെയും കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. പണ്ട് നടന്ന ഒരു കഥയാണിത് കേട്ടോ. ഒരു ചെന്നായയും ഒരു കാക്കയും ഒരു മുയലും, അവര് മൂന്നുപേരും ആണെങ്കിൽ ഉറ്റ ഫ്രണ്ട്സാണ്. ഒരു പറഞ്ഞിടേ, നമുക്ക് ഇങ്ങനെ അങ്ങ് വെറുതെ ഇങ്ങനെ കാട്ടിലൊക്കെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതി, നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു രസമൊക്കെ തോന്നണ്ടേ, നമ്മുടെ ജീവിതത്തിന് ഒരു ചെറിയൊരു മാറ്റമൊക്കെ വരണ്ടേ, ചെറിയ എൻജോയ്മെൻ്റൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മൂന്നുപേരും കൂടെ നിറയാവോ പിക്നിക്കിന് പോയി. ആരൊക്കെയാ? ചെന്നായ, കാക്ക, മുയൽ, മൂന്നുപേരും കൂടെ പിക്നിക്കിന് പോയി. പോയത് എവിടെയാ? കാട്ടിലേക്ക് തന്നെ. അങ്ങനെ വഴിയിൽ ഒരു സന്യാസി മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോഴാ ഈ മൂന്നുപേരും, ചെന്നായയും കാക്കയും മുയലും, മൂന്നുപേരും കൂടെ അദ്ദേഹത്തിന്റെ ദേഹം നന്നായി തപ്പി നോക്കി. എന്തിനാണാവോ തപ്പി നോക്കിയപ്പോ എന്തോ കിട്ടി. അതെന്താണെന്നോ? ഒരു ജോഡി മെതിയടി. സന്യാസിമാർക്ക് അതല്ലേ സ്വന്തമായിട്ട് ഉണ്ടാവുള്ളൂ, അല്ലാതെ അവര് ധനം സമ്പാദിക്കൊന്നും ചെയ്യത്തില്ലല്ലോ. അവരെവിടെ ഏത് ദിക്കിലേക്കൊക്കെ പോകുന്നുവോ അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക, ഏതെങ്കിലും ഒരു നദിയിലേക്ക് ഇറങ്ങി കുളിക്കുക, പിന്നെ ആരെങ്കിലും കൊടുക്കുന്ന എന്തെങ്കിലും വസ്ത്രം ധരിക്കുക, ഇങ്ങനെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതമല്ലേ. അപ്പൊ അങ്ങനെ അവർക്കല്ലാതെ സ്വന്തമായിട്ട് വേറെ ഒന്നുമില്ല. മെതിയടി എന്ന് പറയുന്നത് എന്തുവാ? കാലിലിടുന്ന ചെരുപ്പേ, നമ്മൾ ചപ്പലെന്ന് പറയത്തില്ലേ ആ സംഭവമാ. പിന്നെന്തോണ്ട്? മെതിയടി കൂടാതെ ഒരു രുദ്രാക്ഷമാല. പിന്നെന്തോണ്ട്? ഒരു ഭാണ്ഡം. അവര് എന്തറിയാവോ, അത് പങ്കിട്ടെടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പൊ മുയൽ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അതെടുത്തോളൂ, എന്നിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി. അപ്പോ ചെന്നായയും കാക്കയും വിചാരിച്ചു, മുയൽ എത്ര മര്യാദക്കാരനാണ്, അവൻ സാധനങ്ങൾ പങ്കുവച്ചാൽ ന്യായമായി ചെയ്യും. മുയൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതായി നടിച്ചു. വേണ്ട വേണ്ട, ഞാനൊന്നും പങ്കുവെക്കുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്നങ്ങനെ അഭിനയമാണേ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് ഒടുവിൽ പറഞ്ഞു, ചെന്നായ ചേട്ടന് മഞ്ഞിൽ നടന്ന് ഇര പിടിക്കാൻ ഈ മെതിയടിയിരിക്കട്ടെ. ചെന്നായയുടെ ജോലി അതല്ലേ, മഞ്ഞിൽ മഞ്ഞുള്ളതായാലും എല്ലാം അവിടെയൊക്കെ നടന്ന് ഇര പിടിക്കുന്നതല്ലേ ജോലി. അപ്പം അതിനുവേണ്ടി ചെരുപ്പ് ഇത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. കാലില് തണുപ്പടിക്കത്തതും ഇല്ലല്ലോ. ഇത് കേട്ടപ്പോ ചെന്നായിക്ക് വലിയ സന്തോഷമായി. രുദ്രാക്ഷം കയ്യിലെടുത്തു ധ്യാനിച്ചാൽ ആഹാരം ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയും. അപ്പം രുദ്രാക്ഷത്തിന്റെ ഫലം എന്താണെന്ന്, അവർക്ക് കഴിക്കാനുള്ള ആഹാരം ആരുടെ കയ്യിലല്ലേ എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള സിദ്ധി കിട്ടും. സന്യാസിയുടെ രുദ്രാക്ഷമല്ലേ ഇത്, കാക്കച്ചേട്ടൻ എടുത്തോട്ടെ. ഇതോടെ കാക്കയ്ക്കും സന്തോഷമായി. ഭാണ്ഡം ആരെടുത്തു? മുയലെടുത്തു. ഭാണ്ഡം മുയലും എടുത്തു. മൂന്നാളും തിരിച്ചു പോന്നു. മഞ്ഞുകാലമായി. അപ്പോൾ മെതിയടിയിട്ട് ഇറങ്ങിയ ചെന്നായ തട്ടിത്തടഞ്ഞു വീണ് എന്തു പറ്റി, മുറിവ് പറ്റി. അപ്പോഴാണ് മനസ്സിലായത് മുയൽ പറ്റിച്ചതാണെന്ന്. രുദ്രാക്ഷം പിടിച്ച് ധ്യാനിച്ച കാക്ക മരത്തിൽ നിന്നും വീണു. രുദ്രാക്ഷത്തിൽ തൂങ്ങി ഏതാണ്ട് മരിക്കാറായി. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കാക്കയ്ക്കും ചതി മനസ്സിലായി. മുയലിന്റെ ഭാണ്ഡത്തിൽ സന്യാസി ശേഖരിച്ച ആഹാരമുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ദിവസം സന്യാസിക്ക് ആരോ കൊടുത്ത ആഹാരം, അല്ലാതെ സന്യാസി സ്വന്തമായിട്ടൊന്നും പാചകം ചെയ്താൽ കഴിക്കാറൊന്നും ഇല്ല. സന്യാസിമാരെന്തുവാ ചെയ്യാറുള്ളത്? എല്ലായിടവും ഇങ്ങനെ യാചിച്ച് നടക്കും. യാചിച്ച് നടന്ന് കിട്ടുന്നതാണ്. അത്രയ്ക്ക് സിമ്പിൾ ലൈഫാണ് അവരുടേത്. അപ്പം ഇങ്ങനെ അങ്ങനെ സന്യാസി ആടുകളുടെ നിന്നൊക്കെ വാങ്ങിച്ച് ശേഖരിച്ച ആഹാരം ഉണ്ടായിരുന്നു. കുറേ നാളത്തേക്ക് പിന്നെ സുഖമായി കഴിയാമല്ലോ. അപ്പം എന്ത് ചെയ്തു? കാക്കയും ചെന്നായയും കൂടി മുയലിനോട് പകരം ചോദിക്കാനായിട്ട് ചെന്നു. നീ ഞങ്ങളെ പറ്റിക്കല്ലേ ചെയ്തതെന്ന്. മുയൽ എന്തേന്നറിയോ, അവർ വരുന്നത് കണ്ട് ഒരു കാര്യം ചെയ്തു. തൻ്റെ മൂക്ക് പാറയിൽ ഉരച്ച് കുറച്ച് ചോര വരുത്തി. കിടന്ന് ഞരങ്ങാനും കരയാനും ഒക്കെ അങ്ങ് തുടങ്ങി. ചെന്നായയും കാക്കയും വന്നപ്പോഴേക്ക് മുയൽ പറഞ്ഞു, ചങ്ങാതിമാരെ, കള്ളന്മാരാണ് എന്നെ ഇങ്ങനെ അടിച്ചു വീഴ്ത്തി എന്റെ ഭാണ്ഡവും കൊണ്ടങ്ങ് പോയി. ആ സന്യാസിയുടെ സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ അപകടങ്ങളെല്ലാം വന്നത് ചെന്നായയും കാക്കയും അത് വിശ്വസിച്ചു. അവർ എന്ത് ചെയ്തു? മുയലിനെ സമാധാനിപ്പിച്ചു. എന്തോ മുയലിന്റെ മുക്കിൽ നിന്നാണെങ്കിൽ ചോറ് വരുന്നുണ്ടല്ലോ, ആ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ ഇന്നും മുയലിന്റെ മൂക്കിന്റെ നടുവിലൊരു പാട് നമ്മൾ കാണാറില്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടായതാണെന്നാണ് വിശ്വാസം. അങ്ങനെ അത് പാറയിൽ അന്ന് ഉരച്ചിട്ട് കിട്ടിയ അടയാളമാണല്ലോ, ആ അടയാളം ഇന്നും മുയലിന്റെ മൂക്കിൽ കാണാൻ സാധിക്കും. അങ്ങനെ മുയലിനെ കുറിച്ചുള്ള, ചെന്നായയെ കുറിച്ചുള്ള, കാക്കയെ കുറിച്ചുള്ള ഈ കഥ ഇന്നിവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ, പാട്ട് പാടാനൊക്കെ പല അവസരങ്ങളും കിട്ടിയിരുന്നു. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി, തെറ്റിപ്പോയാലോ, രാഗവും ശ്രുതിയും താളവുമെല്ലാം പിഴച്ചാലോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സുകളിൽ, ഹൈസ്കൂളിലും മറ്റും പഠിക്കുമ്പോൾ, പ്രസംഗിക്കുവാൻ ധാരാളം അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോഴും ഒഴിഞ്ഞു മാറി, എന്നെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ, എനിക്കിതൊന്നും ശരിയാവില്ല. അപ്പോഴും ഉള്ളിലാഗ്രഹമുണ്ടായിരുന്നു, സഭാകമ്പം എങ്ങാനും ഉണ്ടായാൽ, തെറ്റുവരുത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ കളിയാക്കിയാലോ. കോളേജിലെത്തിയപ്പോഴും പ്ലസ് ടു ഡിഗ്രി തലത്തിലെല്ലാം നൈസർഗികമായ സാഹിത്യ വാസനകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ തേടി വന്നിരുന്നു. കഥയും കവിതകളും എഴുതിയിരുന്നു, പക്ഷെ ആരെയും കാണിക്കാതെ സ്വയം വായിച്ച ശേഷം കീറിക്കളഞ്ഞു. മറ്റുള്ളവരെ കാണിച്ചാൽ, അവർ വായിക്കാനിടയായാൽ, കുറ്റമല്ലതും കണ്ടുപിടിച്ചാൽ ആലോചിക്കാനേ വയ്യ, ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാം. ഇതായിരുന്നു നിലപാട്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ എത്ര അവസരങ്ങളാണ് നാം കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള നൈസർഗിക വാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്, നമ്മുടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതിന് എല്ലാമുള്ള എത്രയോ അവസരങ്ങൾ നാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന തെറ്റായ ധാരണയുടെ പുറത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി കഥകൾ ഓർത്തെടുക്കാനുണ്ടാകും. അന്ന് നാം മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നവരെല്ലാം ഇന്നെവിടെ പോയി? അവരൊക്കെ എവിടെയെന്ന് പോലും നിശ്ചയമില്ല. ജീവിതയാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ വെച്ച് അവരവരുടെ സ്റ്റേഷനുകൾ എത്തിയപ്പോൾ അവരിറങ്ങിപ്പോയി. അവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് കരുതി നാം ഉറങ്ങാതെ കിടന്ന പല രാത്രികളിലും അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു. നമ്മൾ ഒരു റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളാണെന്നും അവരെല്ലാം ജഡ്ജിമാരാണെന്നും നമ്മുടെ പ്രവൃത്തികൾ നോക്കി വിലയിരുത്തുക, കുറ്റം പറയുക, വിമർശിക്കുക, മാർക്കിടുക, ഇതെല്ലാമാണ് അവരുടെ ജോലിയെന്നും നമ്മൾ കരുതി. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? അവരുടെ ജോലി ഇതൊന്നും ആയിരുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ നോക്കിയിരുന്ന് വിധി എഴുതാനുള്ള സമയവും സൗകര്യവും അവർക്കില്ലായിരുന്നു. ഉണ്ടെന്നവർ പറഞ്ഞിട്ടുമില്ല. നാം അങ്ങനെ കരുതിയതിൽ അവർക്ക് ഉത്തരവാദിത്വവുമില്ല. അഥവാ ഏതെങ്കിലും ചിലർ ഏതെങ്കിലും അവസരത്തിൽ കളിയാക്കുമായിരുന്നു എന്നിരിക്കട്ടെ, അതപ്പോൾ അവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു. അതിനൊരു നേരം പോക്കിലും കവിഞ്ഞ പ്രാധാന്യം ആരും നൽകുമായിരുന്നില്ല. നാം നമ്മുടെ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു വയ്ക്കോട്ടെ എന്ന് നാം സ്വയം കരുതിയിരുന്നെങ്കിൽ ഇന്ന് നാം പല ഉയർന്ന സ്ഥലങ്ങളിലും ചെന്നെത്തിയനെ. ഇത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കേണ്ടത് വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് പ്രതിബന്ധമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും തുടങ്ങിയ ചിന്തകൾ. നമുക്കൊരു ഗാനം കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചു വന്നാലോ. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1991-ലാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മഹാനായ സംവിധായകൻ പി പത്മരാജൻ്റെ അവസാനത്തെ ചിത്രമായിരുന്നു അത്. ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയതും പത്മരാജൻ തന്നെ. നിതീഷ് ഭരദ്വാജ്, സുപർണ ആനന്ദ്, എം ജി സോമൻ, ബിന്ദുജ മേനോൻ, തെസ്നി ഖാൻ, ഫിലോമിന, കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് ആ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം പകർന്നത് ജോൺസൺ മാഷ്, ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്ര. പാലപ്പൂവേ എന്ന മനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പല പ്രാവശ്യം വീണിട്ടാണ് നാം നടക്കാൻ പഠിച്ചത്. സൈക്കിൾ ശരിയായി ചവിട്ടാൻ പഠിക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം വീണിരിക്കുന്നു. വീണപ്പോൾ ആരെങ്കിലും കളിയാക്കി ചിരിച്ചെന്നിരിക്കും. അതുകൊണ്ട് സൈക്കിൾ പഠിത്തം തന്നെ നിർത്തിയാലോ? മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക? നമ്മുടെ കാര്യങ്ങൾ നന്നായാലും മോശമായാലും നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. കണ്ടു നിൽക്കുന്നവർക്കല്ല. മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഏറ്റവും കഴിവുള്ളവർ നിലനിൽക്കും, അല്ലാത്തവർ പിന്തള്ളപ്പെടും. നമ്മുടെ കഴിവിൽ സ്വയം വിശ്വാസമില്ലാതെ മാറി നിന്നാൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവർ നമ്മെ പിന്തള്ളി ജീവിതമാകുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ നമ്മേക്കാൾ മുന്നിലെത്തും. ഈ സാഹചര്യത്തിൽ നാം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ഈ മത്സരത്തിൽ നാം പിന്തള്ളപ്പെടാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് തന്നെ. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള തടസ്സങ്ങളെ തട്ടി നീക്കുക എന്നതുതന്നെയാണ്. അതിനേറ്റവും ആവശ്യമായുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും

ഭക്തരാകുക എന്നതും. ആരും അന്യരല്ല, എല്ലാവരും ഒന്നാണ്. അവർ നമുക്കും നാം അവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എന്ത് പറയുന്നതിനും കാണിക്കുന്നതിനും നമുക്ക് യാതൊരു വിഷമവുമില്ല. മറ്റുള്ളവരും അതുപോലെ തന്നെ ഉള്ളൂ എന്ന് കരുതുക, മനസ്സിൽ ഉറപ്പിക്കുക. അവർ മറ്റെന്തോ ആണ്, ഒന്നുകിൽ നമ്മളെക്കാൾ കൂടിയവരാണ് അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞവരാണ്. അവരും നമ്മളും തമ്മിൽ അന്തരമുണ്ട് എന്ന തെറ്റായ ചിന്തയാണ് മനസ്സിൽ നിന്നും മാറ്റേണ്ടത്. അതിനുള്ള വിശാല മനസ്കതയും കാഴ്ചപ്പാടിൽ വ്യക്തതയും ദൃഢതയും നമ്മിലുണ്ടാകണം. നമുക്ക് കേൾക്കാൻ പോകുന്ന ഇന്നത്തെ രണ്ടാമത്തെ ഗാനം ഇലഞ്ഞി പൂമണം ഒഴുകി വരും. 1976 പുറത്തിറങ്ങിയ അയൽക്കാരി എന്ന ചിത്രത്തിലാണ് ഈ ഗാനമുള്ളത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്. അയൽക്കാരി എന്ന ചിത്രത്തിന്റെ കഥ രചിച്ചത് ഷെറീഫായിരുന്നു, സംവിധാനം നിർവഹിച്ചത് ഐ വി ശശിയും. ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ വിൻസെന്റ്, എം ജി സോമൻ, റാണി ചന്ദ്ര, അടൂർ ഭാസി, ജയഭാരതി, ബഹദൂർ, ശങ്കരാടി എന്നിവരായിരുന്നു. ഇലഞ്ഞി പൂമണം ഒഴുകി വരും.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതം അവസരങ്ങളുടെ കലയാണ്.

നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നിൽ എത്തിപ്പെടുന്ന ഒരവസരത്തെയും നമ്മൾ തട്ടിക്കളയരുത്. വിദ്യാർത്ഥികളും യുവാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം ധാരാളം കഴിവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ളതാണ്. അത് ഒളിച്ചു വെക്കുന്നതിനും മറച്ചു വെക്കുന്നതിനും അടിച്ചമർത്തി വെക്കാനും ആത്മഗതങ്ങളും നെടുവീർപ്പുകളുമായി ഒതുങ്ങിക്കൂടാനും ഒടുവിൽ നമ്മളോടൊപ്പം മണ്ണോട് മണ്ണ് ചേരാനും ഉള്ളതല്ല. നാം നമ്മുടെ കഴിവുകൾ കൂടുതലായി പ്രകടിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ നമ്മെ കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും നാം വിജയത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്നതും. ഇതിനേറ്റവും ആവശ്യമായുള്ളത് ആത്മവിശ്വാസമാണ്. മറ്റുള്ളവർ പല അഭിപ്രായങ്ങളും പറയും, അത് സ്വാഭാവികമാണ്. നല്ലതെന്ന് തോന്നിയാലോ, തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് സ്വയം തോന്നാൻ അവ സഹായകരമാകും എന്ന് തോന്നുന്നുവെങ്കിലോ അവ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പുറത്തു കളയുക. അത്ര തന്നെ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം. നാം സ്വയം നമ്മളെ തന്നെ നിരീക്ഷിക്കുക. പല കാര്യങ്ങളിലും വിഷയങ്ങളിലുമുള്ള നമ്മുടെ അഭിപ്രായം തന്നെ കൂടെ കൂടെ മാറുന്നുണ്ട്. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. ഗാനഗന്ധർവൻ യേശുദാസ് ആകാശവാണിയുടെ ഓഡിഷൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശബ്ദം കൊള്ളില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഉഷ ഉതുപ്പിനെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞ് സംഗീത ക്ലാസ്സിൽ നിന്നും അപമാനിച്ച് ഇറക്കിവിട്ടിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല അഭിനേതാക്കളിലൊരാളായ അമിതാഭ് ബച്ചനെ എത്രയോ പ്രാവശ്യം സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അദ്ദേഹത്തിൻ്റെ രൂപവും ശബ്ദവും മോശം എന്ന് പറഞ്ഞ് നിരസിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സംഭവങ്ങളെ ഗൗരവതരമായി കണ്ട് അവരുടെ ശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിലോ ഇന്ന് അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ എത്തുമായിരുന്നു. പലരും തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് വിജയത്തിൻ്റെ തൊട്ടടുത്തു വന്ന് നിൽക്കുമ്പോഴാണ്. വിജയത്തിൻ്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നതെന്ന് അറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനോവീര്യം തകർന്ന് നിരാശരായി പരാജയത്തെ കൈനീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മഹത് വ്യക്തികളുടെ ജീവിതം പഠിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ കളിപ്പന്താകാതിരിക്കുക. നാം ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിലേതാണ്. അടിമകളുടെ നിർമ്മാണം നിർവഹിച്ചത് മഞ്ഞിലാസ് എന്ന ബാനറിന് വേണ്ടി M.O. ജോസഫ് ആയിരുന്നു. സംവിധാനം K.S. സേതുമാധവനും പ്രേംനസീർ, ഷീല, സത്യൻ, ശങ്കരാടി, ശാരദ, അടൂർ ഭവാനി, അടൂർ ഭാസി എന്നിവരാണ് അടിമകളിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനത്തിൻ്റെ രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് A.M. രാജ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി.

0: ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ചുകൊണ്ട് എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ താരം ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു കുട്ടി പ്രതിഭയാണ്. സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു നവനീത് സനിൽ. നമസ്കാരം നവനീത്.
2: നമസ്കാരം.
1: നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് കുറച്ച് സമയം നവനീതിന്റെ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്, കേട്ടോ. അപ്പൊ നവനീത് ഹാപ്പി ആയിട്ടിരിക്കുവാണോ? അതെ അതെ. അപ്പോ നവനീത്, സാധാരണ ഇപ്പോ ഈ കുട്ടി താരം എന്ന് പറയുമ്പോ തന്നെ നവനീതിന് 10 വയസ്സാണ് അല്ലേ? അതെ, 10 വയസ്സ്.

0: ആണെങ്കിലും ഒരുപാട് 91-ലധികം വേദികളാണ് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായത്തില്. അതെ, അപ്പൊ അതിൽ ഭയങ്കര പ്രൗഡ് ആണല്ലേ നവനീതും ഫാമിലി എല്ലാരും. അതെ, അപ്പൊ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി താരത്തിനെയാണ് നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തില് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ.
1: എനിക്കും സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്റെ ഇതാണ്. ഞാനിങ്ങനെ നവനീതിന്റെ അമ്മ പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടിരുന്നു, 2.5 വയസ്സ് മുതലാണ് നവനീത് ആദ്യമായിട്ട് ഇങ്ങനെ പാടി തുടങ്ങിയത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ 2.5 വയസ്സിൽ സാധാരണ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് എന്താ ആമയും മുയലിന്റെയും കഥയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കഥകളോ അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നാക്കിങ്ങനെ തിരിയത്ത് പോലും ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന എന്താണ് കളിപ്പാട്ടമൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നവനീത് സോപാന സംഗീതമാണ് കളിപ്പാട്ടത്തിലൊക്കെ കൊട്ടി പാടിയത്, അത് ശരിയാണോ? അതെ അല്ലേ. അപ്പൊ എനിക്കത് കേട്ടപ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ഇങ്ങനെ സോപാന സംഗീതം പാടാനായിട്ട് എങ്ങനെയാണ് മോനു ഈ ഒരു സോപാന സംഗീതത്തിൽ ഒരു ആകർഷണം തോന്നിയത്?
1: അച്ഛനമ്മയും കൂടെ പാടി കേൾപ്പിച്ചു തരും, പിന്നെ അങ്ങനെ പാടി തുടങ്ങി.
0: അത് ശരി. അപ്പൊ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ സോപാന സംഗീതം ഇങ്ങനെ കേൾപ്പിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുന്ന ടൈമില് സോപാന സംഗീതം ഒക്കെ കേൾക്കുമ്പോ ഒരു ഇഷ്ടമാണല്ലേ ഈ ചെണ്ടയൊക്കെ കൊട്ടുമ്പോ. അതെ അല്ലേ. അതെ, അപ്പൊ അങ്ങനെയാണ്
1: പണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സോപാന സംഗീതം കേൾക്കുമ്പോ എനിക്ക് അതിലേക്കായിരുന്നു ശ്രദ്ധ.
0: അപ്പൊ കളിപ്പാട്ടൊക്കെ പൊട്ടിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതല് സോപാന സംഗീതം പാടുന്നത് കേൾക്കാനും ഇടയ്ക്ക് കൊട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാനൊക്കെ ആയിരുന്നു നവന് ഇതിന് ഇഷ്ടമല്ലേ. അതെ അതെ. അപ്പോ അപ്പൊ ഇതൊരു അനുകരണം എന്ന രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മുടെ നവനീതിന് ചെറിയ കുട്ടിയായിരുന്ന ടൈമിലെ നവനീത് ഇങ്ങനെ സോപാന സംഗീതത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടി അച്ഛനും അമ്മയും ഇത് കേൾപ്പിക്കുന്നു പാടുന്നു അല്ലേ.
1: അതെ
0: അതെ. അപ്പോ ഞാൻ ഇങ്ങനെ കേട്ടത് അജിതാഹര എന്ന സോപാന സംഗീതം പാടിയാണ് ആദ്യമായിട്ട് നമ്മുടെ പേരൻസിനൊക്കെ നമ്മുടെ നവനീത് ഞെട്ടിച്ചത്, സത്യല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾ ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നവനീത് ആദ്യമായിട്ട് ആ ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ആ ഒരു പാട്ട് ഇങ്ങനെ പാടിയത്. ഇപ്പോ നവനീത് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?
1: ഓക്കെ.

0: പോഡ്കാസ്റ്റ് നവനീത്. നവനീത്, അപ്പൊ രണ്ടര വയസ്സില് ഈ ഒരു അജിതാഹരി പാടിയാണ് എല്ലാരും ഞെട്ടിച്ചത് അല്ലേ?
1: കളിപ്പാട്ടത്തിലും കളിച്ചോണ്ടിരിക്കുമ്പോ വായില് വന്നോണ്ടിരിക്കും.
0: ആണല്ലേ? അപ്പൊ എന്തായാലും ആ ഒരു ദൈവീകമായിട്ടുള്ളൊരു അനുഗ്രഹം തന്നെയാണ് കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ഒരു കേട്ടറിവാണ് ഈ സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് കൊട്ടി ഏറ്റവും അടുത്ത് നിന്ന് ദേവീ ദേവന്മാരുടെ അടുത്ത് നിന്ന് പാടുക അല്ലേ? അപ്പൊ അതിൽ പോലെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു

0: ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടുത്ത് നിന്ന് ദേവീ ദേവന്മാരെ സ്തുതിച്ച് പാടുമ്പോ മോൻ എന്താണ് തോന്നുന്നത്? ഏറ്റവും അടുത്ത് നിന്ന് പാടുകയാണ്, അതൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും തോന്നാറുണ്ടല്ലേ?
1: എനിക്ക് ഭാഗ്യമായിട്ടാണ്
0: തോന്നിയിരിക്കുന്നത്. അതെ, ഭാഗ്യം തന്നെയാണ്. അപ്പോ ഇപ്പോ ലാസ്റ്റ് ആയിട്ട് ഏത് വേദിയാണ്, ഏത് സ്റ്റേജിലാണ് പാടിയത് നവനീത്?
1: അമ്പലപ്പുഴ വിഷ്ണുകുമാർ സാറ്, ചേരാമംഗലം.
0: അതെ അല്ലെ, അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ നവനീതിന്?
1: അതെ അതെ, തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. അപ്പോ നവനീത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: മഞ്ഞപ്പുറം ഭവൻസിലെ.
0: അതെ, അപ്പോ നവനീത് പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണല്ലേ? ഓക്കെ, പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണ് നവനീത്. അപ്പോ അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: അവിടെ മഞ്ഞപ്പുറ ഭവൻസിലെ.
0: അതെ, അപ്പൊ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് നവനീത്?
1: ഇനി സിക്സ്ത്തിലേക്ക്.
0: സിക്സ്ത്തിലേക്ക് അല്ലേ, അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരമാണല്ലേ നവനീത്?
1: അതെ,
0: അപ്പോ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ സോപാന സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് ആണോ പറയുന്നത്, അതോ സിനിമാ പാട്ടൊക്കെ പാടാൻ പറയുമോ?
1: എല്ലാം പറയാറുണ്ട്.
0: എല്ലാം പറയാറുണ്ട്. അപ്പൊ നവനീത് കർണാട്ടിക് മ്യൂസിക്കും 5 വർഷമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? അതെ, കർണാടക സംഗീതം എവിടെയാണ് പഠിക്കുന്നത്?
1: വടക്കഞ്ചേരി ഗ്രാമത്തില്.
0: അതെ, അതെ. അപ്പൊ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ നവനീത്?
1: പറയാം. കർണാടക സംഗീതം പ്രീതാ വാര്യറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ മൃദംഗം ആകാശ് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ചെണ്ട മൈനൂർ രാജീവ് ആശാന്റെ അടുത്താണ് പഠിക്കുന്നത്. അഷ്ടപതി ഗുരുവായൂർ ജ്യോതിദാസ് കീഴിലാണ് പഠിക്കുന്നത്.
0: അതെ അല്ലേ, അപ്പോ ഗുരുവായൂർ ജ്യോതിദാസർ എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ ഈ പഠന കേന്ദ്രം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പഠന കേന്ദ്രമാണല്ലേ? അതെ, അപ്പൊ വളരെ ലക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ നവനീത്. ഗുരുവായൂർ ജനാർദ്ദൻ നെടുങ്ങാടി പഠന കേന്ദ്രത്തിലാണ് നമ്മുടെ നവനീത് പഠിക്കുന്നത്. അഷ്ടപതി അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞിട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അതെ, അപ്പൊ എന്തായാലും സ്കൂളിലും നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇനിയിപ്പോ റേഡിയോ സാന്ത്വനത്തിന്റെ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ എല്ലാം മെയിൻ താരം ഇനി നവനീത് ആയിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ നവനീത്, ഇപ്പൊ നമ്മളിപ്പോ കർണാട്ടിക് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ സോപാന സംഗീതം അഷ്ടപതിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോ ഒരുപാട് ഒരു സകലകലാവല്ലഭൻ എന്ന രീതിയിൽ വാദ്യോപകരണങ്ങളും നമ്മുടെ നവനീതിന് കൈവശമുണ്ടല്ലേ? അപ്പൊ ഏതൊക്കെ വാദ്യോപകരണമാണ് കുഞ്ഞു നന്നായിട്ട് വായിക്കുന്നത്? ചെണ്ട, മൃദംഗം, പിന്നീട് അതെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്കാണല്ലേ. അപ്പൊ സോപാന സംഗീതത്തിനും ഇടയ്ക്കല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്? അതെ. അപ്പൊ ചെറുതിലെ തന്നെ നവനീതിന് സോപാന സംഗീതവും ഇടയ്ക്കയിലും ആണ് ഇങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നവനീത്, ഞാനിങ്ങനെ നവനീതിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ മഹാദേവ മനോഹര എന്ന ഗാനം പാടി പിന്നീട് അദ്ദേഹത്തിന് കാണുകയൊക്കെ ചെയ്തു എന്ന ഒരു അറിവ് എനിക്കുണ്ട്, ഇങ്ങനെ കേട്ടൊരു അറിവ്. അപ്പോ ആ മഹാദേവ മനോഹര എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
1: തീർച്ചയായിട്ടും.
0: അതെ, അപ്പൊ അതൊന്ന് പാടാം കേട്ടോ.
1: ആ
0: ശരി.

0: അതെ. അപ്പോൾ നമ്മുടെ നവനീത് ഇങ്ങനെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലൊക്കെ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതമൊക്കെ പാടില്ലേ? അപ്പോൾ ആ ഒരു ഫീലാണ് നവനീതിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ പാടിത്തരുന്നതിന്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാനിപ്പോൾ റിസേർച്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒക്കെ പഴയ തലമുറയിൽ ഞരളത്ത് രാമപൊതുവാള്, ഗുരുവായൂർ ജനാർദ്ദന നെടുങ്ങാടി, പല്ലാവൂർ അപ്പുമാരാറ്, പിന്നീട് പുതിയ തലമുറയിലാവുമ്പോൾ ഹരിഗോവിന്ദൻ മാഷും ആമ്പലപ്പുഴ വിജയകുമാറും ഏലൂർ ബിജു സാറും ഒക്കെ. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോപാന സംഗീതത്തിൽ മെയിനായിട്ട് നമ്മുടെ നവനീതിൻ്റെ പേര് കൂടി കേൾക്കട്ടെ അല്ലേ? അതെ അതെ. അപ്പം അതെ, തീർച്ചയായും അങ്ങനെ കേൾക്കാൻ എനിക്കും കൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നവനീത്, സ്കൂളിലൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോപാന സംഗീതവും കർണാട്ടിക് മ്യൂസിക്കും ഒക്കെയാണ് മെയിനായിട്ട് നവനീത് പഠിക്കുന്നത്. എങ്കിലും സ്കൂളിലെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ചും സിക്സ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതലും കൗതുകം സിനിമാ പാട്ടൊക്കെ കേൾക്കാനാണല്ലേ? അപ്പൊ സിനിമാ പാട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഏത് പാട്ടാണ് പാടിക്കൊടുക്കുന്നത്?
1: ഞാൻ കൂട്ടുകാരനൊപ്പം പാടാറുള്ളത് AR സിനിമയിലെ അങ്ങുവാനക്കോണിൽ.
0: അപ്പൊ ആ പാട്ടൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാമോ?
1: ഓ പാടാം, ഒരു രണ്ടുപേര്.
0: ശരി ശരി ശരി.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരമായിട്ട് ഒരുപാട് കലാ വൈഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും സോപാന സംഗീതത്തിൽ വളരെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന നവനീത് സനിലാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ നവനീത് സനിൽ ഇങ്ങനെ സോപാന സംഗീതത്തിലൂടെ ഇങ്ങനെ ലയിച്ച് നമ്മളെല്ലാവരും ആ ഒരു പ്രത്യേക ആ ഒരു അനുഭൂതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവനീത് ഒരു പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയാണ്. അപ്പോൾ നവനീത്, നമുക്ക് പേരൻസിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിലിംഗ് പറയാവോ? അമ്മ, അച്ഛൻ ആരൊക്കെയാണ്? അമ്മയുടെ പേരെന്താണ്?
1: അമ്മയുടെ പേര് രശ്മി, അച്ഛന്റെ പേര് സനിൽ കുമാർ. അമ്മ ഫാർമസിസ്റ്റ് ആണ്.
0: ഓക്കെ.
1: അച്ഛൻ അക്കൗണ്ടന്റ്.
0: ഓക്കെ. അതെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടല്ലേ? അച്ഛൻ പാടും,
1: അമ്മ പഠിപ്പിക്കും.
0: പഠിപ്പിക്കും അല്ലേ? അപ്പൊ അതാണ് നവനീത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് തന്നെ അല്ലേ?
1: ഒരു അനീത്തി ഉണ്ട്.
0: ഒരു അനീത്തി ഉണ്ട്. അനീത്തിയുടെ പേരെന്താണ്?
1: നിരുപമ.
0: നിരുപമ? അതെ.
1: 5 വയസ്സ്.
0: 5 വയസ്സ്. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ നവനീതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമായിട്ട്, അല്ലെങ്കിൽ സംഗീതത്തിലും സോപാന സംഗീതത്തിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ളൊരു താരമാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിനൊപ്പം ഇങ്ങനെ പേരൻസും ചേർന്ന് നിൽക്കുകയാണല്ലേ?
1: അതെ.
0: അപ്പൊ വീട്ടില് സോപാന സംഗീതമാണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും വിവിധ തരം വാദ്യോപകരണങ്ങളും പാടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നവനീത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പേരൻസ് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോ, എങ്കിൽ ഓഡിയൻസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആരാണ് മെയിൻ ആയിട്ട്?
1: എല്ലാരും
0: ഫാമിലി ഫുള്ള് സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ അല്ലേ. അതെ അതെ. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവനീത് 10 വയസ്സുകാരനാണെങ്കിൽ കൂടിയും അത്ര ചില്ലറക്കാരനൊന്നും അല്ല. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നവനീത് ഒന്ന് ഷെയർ ചെയ്യോ, എങ്ങനെയാണ് ആ ഒരു ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടതൊക്കെ?
1: ഗുരുവായൂർ ജ്യോതിദാസിന്റെ കീഴിൽ 61 പേര് അടങ്ങുന്ന അഷ്ടപദി അരങ്ങേറ്റം ഉണ്ടായി. അതിൽ 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ളവർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവർക്കെല്ലാം ഇന്ത്യ സ്റ്റാർ ബുക്ക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് നേടി.
0: അപ്പൊ അതിൽ ഒരാളാണല്ലേ നവനീത്?
1: അതെ
0: അതെ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ ഒന്ന് പറഞ്ഞു പോയതുപോലായി, പക്ഷെ ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിടുക്കനാണ് നമ്മുടെ നവനീത്, ഒരു മിടുക്കനാണ്. ഇതുപോലുള്ളൊരു അവാർഡിലേക്ക്, ഒരു അച്ചീവ്മെന്റിലേക്ക് ഒക്കെ എത്തപ്പെട്ടിരിക്കുകയാണ് നവനീത്. കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഇത്രയും അവാർഡൊക്കെ കിട്ടി ഈ ചെറിയ പ്രായത്തിൽ എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കേട്ടോ. അതെ. അപ്പൊ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ നവനീതിന് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡർ കൂടിയിട്ടാണ് നമ്മുടെ നവനീത്. അപ്പൊ സോപാന സംഗീതത്തിൽ തന്നെ നമുക്ക് കേട്ട് കേൾവിയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയും കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ഒരു എന്താ പറയുക, കുട്ടി പ്രതിഭയാണ് നവനീത്. അപ്പൊ നവനീത് കർണാടക സംഗീതം 5 വർഷമായിട്ട് പഠിക്കുകയാണല്ലേ?
1: അതെ.
0: അപ്പൊ ഈ സോപാന സംഗീതവും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സോപാന സംഗീതത്തിൽ കുറച്ചും കൂടെ ഭക്തിയും ലയവും ഭാവവും ഒക്കെ അധികം കുറച്ച് അധികം ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോന് ഫീൽ ചെയ്തിട്ടുണ്ടോ കർണാടക സംഗീതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയാണ് രാഗങ്ങളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായും
0: തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഭാവമൊക്കെ ഇങ്ങനെ ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിൽ അല്ലാതെയൊക്കെ ഭാവമൊക്കെ ഇങ്ങനെ ചേർന്ന് പാടാൻ എന്താണ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്? ഇത്രയും ഭാവത്തില് ഇത്രയും ലയത്തില് പാടാൻ പറ്റുന്ന എങ്ങനെയാണ് നവനീത്? ഒരു ടിപ്പ് പറഞ്ഞു തരുമോ?
1: മനസ്സിൽ ഞാൻ ഭക്തിയോട് കൂടിയിട്ടാണ് പാടാറുള്ളത്.
0: ഭക്തിയോട് കൂടിയിട്ടാണ് പാടുന്നത് അല്ലേ. അപ്പോൾ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ഒരു പവർ ആ ഒരു ടൈമിൽ നമ്മുടെ നവനീതിന് കിട്ടും അല്ലേ. അങ്ങനെയാണോ? ഇപ്പോ പാടുന്ന ടൈമില് ഞാൻ ചോദിച്ചെന്താണെന്നറിയോ, ഈ ഇത്രയും ലയത്തോടു കൂടി ഭക്തിയോടുകൂടി പാടേണ്ടതാണ് നമ്മുടെ ഈ സോപാന സംഗീതം എന്ന് പറയുന്നത്. കുറച്ചധികം ലയമുള്ള പോലെ അല്ലെങ്കിൽ ഭാവമുള്ള പോലെ തോന്നും. അപ്പൊ അങ്ങനെ പാടാനായിട്ട് നവനീത് എന്ത് ടിപ്പാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർത്ഥമറിഞ്ഞ് കുറച്ച് അർത്ഥമറിഞ്ഞ് പാടുമ്പോ ലയം താളം ഭാവം കൂടുമെന്നല്ലേ, ഫീലിൽ പാടുക അല്ലേ. അപ്പൊ എന്തായാലും അർത്ഥം നമ്മുടെ നവനീത് നമുക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. സോപാന സംഗീതമൊക്കെ പാടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സംഗീതം അഭ്യസിക്കുന്നവരാണെങ്കിലും ആ ഒരു അർത്ഥം അറിഞ്ഞ് ആ ഒരു ഫീലോട് കൂടി പാടുക. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നാണ് നവനീത് പറയുന്നത് അല്ലേ. അതെ അതെ അതെ. അപ്പൊ ഈ സ്റ്റേജില് എത്ര സ്റ്റേജാണ് കുഞ്ഞ് ഇത്രയും നാളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്? 91-ലധികമായി അല്ലേ. അപ്പൊ ഇത്രയും വേദികള് ഇങ്ങനെ കവർ ചെയ്ത ടൈമില് എല്ലാ വേദികളിലും ഇങ്ങനെ പാടുന്ന ടൈമില് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ടുണ്ട്. അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്തോ ചെയ്യുന്നത്? ടെൻഷൻ പോവും. അപ്പൊ 2-3 പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ടെൻഷനൊക്കെ അങ്ങ് പോവും അല്ലേ. അതെ. അപ്പോ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗത്തിൽ ഒരു കീർത്തനം പാടാമോ? ശ്രീരഞ്ജനീ രാഗത്തിലുള്ള നവനീതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ്. അപ്പൊ ആ രാഗത്തിൽ ഒരു കീർത്തനമാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നവനീത് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്.

0: അതെ, അപ്പൊ നമ്മുടെ നവനീത് നല്ലൊരു ഇഷ്ടരാഗത്തില് ഒരു കീർത്തനമാണ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത്. അപ്പൊ നവനീത് ഒരു ഗായകനായിട്ടാണോ അതോ ഒരു വാദ്യകലാകാരനായിട്ട് ആണോ ആളുകൾ കേൾക്കുക, അല്ലെങ്കിൽ എന്നെ ഒരു ഗായകനായിട്ട് കാണാനാണോ ഏറ്റവും ഇഷ്ടം നമ്മുടെ നവനീതിന്?
1: രണ്ടും
0: ഇഷ്ടമാണ്. അപ്പൊ ഒരുപോലെ രണ്ടും കൊണ്ടുപോവാ അല്ലേ?
1: അതെ
0: അതെ. അപ്പൊ പഠനമൊക്കെ എങ്ങനെയുണ്ട്, സംഗീതത്തിന്റെ കൂടെ പഠനമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച്
1: പഠിക്കുന്നുണ്ട്.
0: മിടുക്കനാണോ, പഠിക്കുന്നതിൽ മിടുക്കനാണോ? അതെ. അപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. അപ്പോ ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോ പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, സ്കൂളിലൊക്കെ സപ്പോർട്ട് ചെയ്യുവോ കുറച്ച് ദിവസം ഒന്ന് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ?
1: ഫ്രണ്ട്സ്
0: അയച്ചുതരും അല്ലെ. അപ്പൊ എന്തായാലും എല്ലാരും നവനീതിന് കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് സ്കൂളും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും നിൽക്കുന്നോണ്ട് നവനീത് വളരെ ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ.
1: ടീച്ചേഴ്സും പ്രിൻസിപ്പളും സപ്പോർട്ടാണ്.
0: പിന്നെ എന്താ വേണ്ടല്ലേ നവനീത്. അപ്പൊ പിന്നെ അങ്ങ് പാടിയാ മതി, പാടി അങ്ങ് ആ വേദികളൊക്കെ കീഴടക്കുക എന്നുള്ളത് മാത്രമാണ് നവനീതിന് ചെയ്യാനുള്ളത് അല്ലെ. അതെ. അപ്പോ അതെ, അപ്പൊ എന്തായാലും ഇനി ഇപ്പോ ഇത്രയും ഒരു 10 വയസ്സുകാരൻ എന്ന രീതിയിൽ ഇത്രയും സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങളിൽ ഒരുപാട് പ്രഗത്ഭരുടെ കൂടെ ഒക്കെ പാടി എല്ലാം കഴിഞ്ഞു, പക്ഷെ എങ്കിലും ഒരു സ്വപ്നം എന്ന രീതിയിൽ ഇനി ഒരു ഏത് വേദിയിലാണ് കുഞ്ഞിനെ പാടാനുള്ളത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ അടുത്തു നിന്നാണ് പാടാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇനി

0: വേദി ഉണ്ടെങ്കില്
1: ഗുരുവായൂരില് പാടണമെന്നുണ്ട്.
0: ഗുരുവായൂരില് കുഞ്ഞു പാടിയിട്ടില്ലേ?
1: അമ്പലത്തില് ഉള്ളില് പാടിയിട്ടില്ല, സ്റ്റേജിൽ.
0: ഓ, അപ്പോ ഗുരുവായൂരില് അമ്പലത്തിനകത്ത് പാടണം എന്നാഗ്രഹം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്തായാലും കൃഷ്ണനെ ഉണർത്താനും അല്ലെങ്കിൽ കൃഷ്ണനെ ഉറക്കാനും ഒക്കെ കഴിവുള്ള അത്രയും മനോഹരമായിട്ട് സോപാന സംഗീതത്തിനെ അത്രയും ലയമായിട്ട് കൊണ്ട് നടക്കുന്ന നവനീതിന് ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളെ പറ്റിയും ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ പാടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രാഗം അല്ലെങ്കിൽ കീർത്തനമൊക്കെ ഏതായിരിക്കും? ഇത്രയും നാൾ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു കീർത്തനം ഏതായിരിക്കും? പാടി വരുന്നുണ്ട്, കുറച്ചൊക്കെ കഷ്ടപ്പാട് തന്നെയാണല്ലേ? അപ്പൊ കഷ്ടപ്പാടൊക്കെ സാധകം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എത്ര നേരം സാധകം അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കും?
1: ഒരു മണിക്കൂർ
0: പ്രാക്ടീസിന് വേണ്ടി മാറ്റി. അപ്പൊ എല്ലാ ദിവസവും ഒരു മണിക്കൂർ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യോ?
1: സമയം കിട്ടിയ മിക്ക ദിവസങ്ങളിലും
0: പ്രാക്ടീസ് ചെയ്യും. അപ്പോ അച്ഛനും അമ്മ ഇങ്ങനെ ചേർന്ന് നിന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണോ അതോ സ്വന്തം ഇഷ്ടമായിട്ട് ചെയ്യുകയാണോ?
1: രണ്ടുമുണ്ട്.
0: ചില സമയത്ത് ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും തന്നെ ആണ് എണീപ്പിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് ഇനി ഒരു മടിയുമില്ലാതെ എല്ലാ ദിവസവും ഇത് നവനീത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു ഭക്തി തന്നെയാണ് എന്നാണ് നവനീത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഭക്തിയിൽ ഇങ്ങനെ നിലനിന്ന് ആ ഒരു സംഗീതത്തെ കൊണ്ടുപോകാൻ നവനീതിന് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. അപ്പൊ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് വളരെ അതുല്യനായിട്ടുള്ള, വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന, സോപാന സംഗീതത്തിൽ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുന്ന നവനീത് സനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സംഗീതമായിട്ടുള്ള സോപാന സംഗീതത്തിലൂടെ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നവനീത് സനലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നവനീത് സനലിന്റെ അമ്മയാണ് ഇനി റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നമസ്കാരം.
2: നമസ്കാരം.
0: പേരെന്താണ്?
2: എന്റെ പേര് രശ്മി.
0: അതെ. അപ്പൊ എന്തായാലും നവനീതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പാട്ടുകളും കീർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സോപാന സംഗീതം എന്നുള്ളത് ക്ഷേത്ര കലാരൂപമാണ് അല്ലെ? അപ്പൊ അത് കുറച്ചുകൂടെ എന്ന് പറയും ഇന്നത്തെ കാലഘട്ടത്തില് മോഹിനിയാട്ടത്തിലും കഥകളിയിലും എല്ലാം നമ്മൾ കേട്ട് വരുന്നുണ്ട്. എങ്കിലും പുതിയ തലമുറയ്ക്ക് ഇതുപോലുള്ള ക്ഷേത്ര കലകൾ അല്ലെങ്കിൽ സോപാന സംഗീതത്തെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് തനതായിട്ടുള്ള കലാരൂപങ്ങളെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ പഠന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ.
2: അതായത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ആദ്യം തുടങ്ങിക്കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് കുട്ടികളിലേക്ക് കൂടുതലായിട്ടും ഇത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. വനസംഗീതം ഇന്നിപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഒട്ടനവധി വേദികളിൽ ഇന്ന് സോപാന സംഗീതം അരങ്ങേറുന്നുണ്ട്. മുമ്പ് ഇതൊരു ക്ഷേത്രകല, അമ്പലത്തിനുള്ളിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുട്ടിപ്പാടി സേവ. പക്ഷെ ഇന്നിപ്പോ സ്റ്റേജുകളിലായി, ഒരുപാട് അവസരങ്ങൾ ഇന്നിപ്പോ ഉണ്ട്, ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റും. അപ്പോ വീട്ടുകാര് ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടികളെ ഈ സോപാന സംഗീതം നടക്കുന്ന വേദികളില്, അമ്പലങ്ങളില്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവും. ആ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കുട്ടികളിൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവും. അതാണ്. അപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം മോൻ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളെ ചെറുപ്പത്തില് അവനെ കൊട്ടിപ്പാടി കൊട്ടുന്നതിനോട് പാടുന്നതിനോട് താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോ നമ്മൾ ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് സോപാന സംഗീതത്തിലേക്ക് വന്നതും പിന്നെ നിരവധി സ്റ്റേജുകളിലേക്ക് പാടാൻ പറ്റിയതും. ഓരോ
0: വ്യക്തികളുടെ ഏതൊക്കെ എന്താ കലാകാരന്മാരുടെ കൂടെയാണ് മോൻ പാടിയിട്ടുള്ളത്?
2: മോന് ആദ്യമായിട്ട് പാടിയത് അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ കൂടെയായിരുന്നു. സാറിന്റെ ഒരു മഹാദേവൻ എന്നുള്ള ഒരു കീർത്തനം, അത് വേറൊരു സ്റ്റേജിൽ മോൻ പാടി. അതിന്റെ വീഡിയോ എങ്ങനെയോ സാറുടെ കയ്യിൽ എത്തിപ്പെട്ടു. അത് സാറൊക്കെ പോയി വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് അവന് 6 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് ഈ പയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുള്ള ചേരാമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്പലത്തിലേക്ക് സാറ് വന്നപ്പോ മോനെ അവിടെ ഇരുന്നു പാടിക്കൊണ്ടിരിക്കുന്നു. അതവനെ വിളിച്ച് ഒപ്പം പാടിപ്പിച്ചു. അത് തന്നെ ആയിരുന്നു മോന്റെ അരങ്ങ്.

0: സോപാന സംഗീതത്തിലേക്ക്. പിന്നെ ഏരൂർ ബിജു സാറ്, പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള അയ്യൂർ അഖില്, ഗുരുവായൂർ ജ്യോതിദാസ് സാറ്, അങ്ങനെയുള്ള നിരവധി ആൾക്കാര് ഉണ്ട്. പഴയന്നൂര് ഹിന്ദു ടീച്ചറ് തിരുവില്ലാമന ഹരിയൻ, പരസ്വാദ്യം ഇടക്കിടെ വിദ്വാനല്ലേ, അങ്ങനെ കൊറേ പേരുടെ കൂടെ വേദികള് പങ്കിട്ടിട്ടുണ്ട്. പിന്നെ ഞെരളത്ത് രാമദാസ് സാറ്
1: അതെ അതെ. അപ്പൊ തീർച്ചയായും അതൊരു മഹാഭാഗ്യം തന്നെയാണ് കുഞ്ഞിന്. എന്തായാലും റേഡിയോ സാന്ത്വനത്തില് നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരാണ് നമ്മുടെ നവനീതും ഫാമിലിയും. അപ്പോ ഇവിടെ നമ്മുടെ കൊല്ലത്ത് എങ്ങനെയെങ്കിലും എത്തപ്പെടുന്ന ടൈമില് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ വന്ന് ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോ നിരവധി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ റേഡിയോ സാന്ത്വന. അപ്പൊ തീർച്ചയായും ഒരു ദിവസം നമ്മളോടൊപ്പം വന്ന് ചേരണം, ജോയിൻ ചെയ്യണം എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
0: തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചിട്ട് മോന്റെ പേരിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. എപ്പോഴായാലും നമ്മള് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും കയ്യിൽ കരുതി അതിനോടുള്ള ഒരു ഇതും കൂടിയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും.
1: അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നവനീതിനോടും ഫാമിലിയിലെ എല്ലാരോടും അന്വേഷിച്ചതായിട്ടും പറയണം. താങ്ക് യു സോ മച്ച്. അതെ അതെ,
0: താങ്ക് യു.
1: ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അല്ലേ. നവനീത് സനിൽ, പാലക്കാട് വടക്കാഞ്ചേരി ആയിക്കാട് സ്വദേശിയായിട്ടുള്ള നവനീത് സനിലായിരുന്നു റേഡിയോ സാന്ത്വന 90.4 FM-ൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇങ്ങനെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയും വളരെ മനോഹരമായി പാടി ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്നത്. ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളും കുട്ടി വിശേഷങ്ങളും താരപ്രകടനവുമായി എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം.

0: ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമ

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം ദ്വിതീയാ വിഭക്തി സ്ത്രീലിംഗ ഏകവചനേ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം ദ്വിതീയാ വിഭക്തിയിൽ സ്ത്രീലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി. ഛാത്ര അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്ര അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്ര അധ്യാപികാം പശ്യതി. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ. പുരുഷ വാർത്താം ശൃണോതി, പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷ വാർത്താം ശൃണോതി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി

0: സഹോദരി അയോധ്യയ്ക്ക് പോയി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. അഹം താം പൂർവമേവ ജാനാമി. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ. പ്രകാശഃ കാം പരിണീതവാൻ. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശഃ കാം പരിണീതവാൻ. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശഃ കാം പരിണീതവാൻ. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. ഭക്തഃ മധുരാം ഗച്ഛതി. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തഃ മധുരാം ഗച്ഛതി. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തഃ മധുരാം ഗച്ഛതി. ശിശുഃ നിദ്രാം കരോതി. ശിശു നിദ്രയെ ചെയ്യുന്നു അല്ലെങ്കിൽ നിദ്രയെ പ്രാപിക്കുന്നു. ശിശുഃ നിദ്രാം കരോതി. ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശുഃ നിദ്രാം കരോതി. ഹയഃ അഹം ഭവതേ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഹയഃ അതായത് ഇന്നലെ. അഹം ഭവതേ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഹയഃ അഹം ഭവതേ ദൂരവാണീം കൃതവതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555785.

ഹായ്, ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.